ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 18. കൊല്ലവർഷം 1201, ഇടവം 25. 2026 ജൂൺ 8, തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ദിനേശൻ.
2: ശിഷ്യൻ എന്ന പദത്തിന് ഉപദേശിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ഉപദേശം വേഗം നടക്കും, അത് ഗ്രഹിക്കുന്നതിനും പ്രയോഗത്തിൽ വരുത്താനും വിഷമമാണ്. വിദ്യാഭ്യാസം ഫലവത്താകണമെങ്കിൽ ശിഷ്യന് ചില ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം. ശിഷ്യന് വേണ്ട ഗുണഗണങ്ങളെപ്പറ്റി തന്ത്രസാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ശാന്തോ വിനീത ശുദ്ധാത്മ ശ്രദ്ധാവാൻ ധാരണക്ഷമ സമർത്ഥശ്ച കുലീനശ്ച പ്രാജ്ഞ സച്ചരിതോ വൃതി ശാന്തത വിനയം മനഃശുദ്ധി ശ്രദ്ധ ക്ഷമ സാമർഥ്യം കുലീനത തൻ്റെ ഇടം സച്ചരിതം വ്രതനിഷ്ഠ എന്നീ ഗുണങ്ങൾ ശിഷ്യനുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വിദ്യ ഫലവത്താകില്ല. പണ്ട് ഇത്തരം ഗുണവിശേഷങ്ങൾ ശിഷ്യനുണ്ടോ എന്ന് പരീക്ഷിച്ചതിന് ശേഷമേ ഉപദേശം നൽകാറുള്ളൂ. പ്രസ്തുത ഗുണങ്ങളുള്ള ശിഷ്യന് വേഗത്തിൽ ഗുരു നൽകുന്ന പാഠങ്ങൾ ഹൃദയസ്ഥമാക്കാൻ കഴിയും. ഇല്ലാത്ത ശിഷ്യരിൽ അതുണ്ടാക്കാനായിരിക്കും ഗുരുവിൻ്റെ ആദ്യത്തെ ഉദ്യമം. വിദ്യ ദദാതി വിനയം എന്ന ചൊല്ല് പ്രസിദ്ധമാണല്ലോ. വിദ്യാഭ്യാസത്തിൽ വലിയ വിജയം വരിച്ച ധാരാളം ശിഷ്യന്മാരുടെ കഥ പുരാണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഉപമന്യു, ആരുണി, കൗത്സൻ, ഏകലവ്യൻ, അംബോദാസൻ തുടങ്ങിയവർ അവരിൽ ചിലരാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയെടുത്താൽ ഗുരുശിഷ്യ ബന്ധം അത്ര മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ല. ഗുരുവിനെ വേണ്ട വിധം ബഹുമാനിക്കാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. ഗുരുവിൻ്റെ സഹായമില്ലെങ്കിലും തനിക്ക് അറിവ് നേടാൻ കഴിയുമെന്ന തോന്നലാണത്. വീഡിയോ നോക്കിയും മൊബൈൽ ഫോൺ നോക്കിയും എല്ലാം പഠിക്കാൻ കഴിയില്ല. വീഡിയോ നോക്കി നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ എന്താവും സ്ഥിതി? മൊബൈലിൻ്റെയും അതുപോലുള്ള മറ്റ് ഉപകരണങ്ങളുടെയും പ്രാധാന്യത്തെ കുറച്ച് കാണുന്നില്ല, പക്ഷേ അവയ്ക്ക് പരിമിതികളുണ്ടെന്നറിയണം. ഗുരുമുഖത്തുനിന്ന് കേട്ടു പഠിക്കുന്നതിൻ്റെ ഗുണം പലതാണ്. ശിഷ്യൻ്റെ സംശയങ്ങൾ അപ്പപ്പോൾ

0: പരിഹരിച്ച് അധ്യാപനം നടത്താൻ ഗുരുവിനേ കഴിയൂ. അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധം നന്നായി കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എ.കെ. ദിനേശൻ.

0: hosted by the Haryana Legislative Assembly. The event will be attended by Rajya Sabha Deputy Chairman Harivansh, Haryana Chief Minister Naib Singh Saini, Haryana Assembly Speaker Harvinder Kalyan, presiding and deputy presiding officers from 15 legislatures across the country, as well as members of legislative assemblies. During the inaugural session, Haryana Vidhan Sabha Speaker Harvinder Kalyan will deliver the welcome address. A special documentary showcasing the history and development of Haryana will also be screened on the occasion. This will be followed by address from Lok Sabha Speaker Om Birla, Rajya Sabha Deputy Chairman Harivansh and Chief Minister Naib Singh Saini. Iran has launched missiles at Israel, marking its first such attack since the 8th of April ceasefire, according to the Israel Defense Forces. Iran's state broadcaster also confirmed the launches. Following the Iranian launches, US President Donald Trump said he will tell Israeli Prime Minister Netanyahu not to carry out a retaliatory strike after Iran fired missiles at Israeli targets. President Trump said he wants Iran to stop firing missiles and return to negotiations. He also said Israel's earlier strikes were not coordinated with Washington and that he was not happy about it. The IDF said air raid sirens sounded in several areas after missiles were detected heading towards Israel. Israeli air defense systems intercepted two missiles with no immediate reports of casualties or damage. The Israeli military later warned of possible additional barrages. In tennis, Germany's Alexander Zverev clinched his maiden Grand Slam title, defeating Italy's Flavio Cuboli in a thrilling five-set final to win the French Open crown at Roland Garros. The world number three prevailed 6-1, 4-6, 6-4, 6-7, 6-1 in a 4-hour and 20-minute contest on court Philippe Chatrier. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇനി ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അല്പസമയത്തിനകം കാവ്യാഞ്ജലിയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിത പുള്ളുവ പെൺകുടി, ആലാപനം കൊടക്കാട് ദാമോദരൻ, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം ഞാൻ എൻ്റെ വായന, തുടർന്ന് ഡോക്ടർ പ്രേംകുമാർ പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനിലാം, 8:30 ആർട്ട് കഫേ, 8:45 ലളിതഗാനങ്ങൾ, 9 മണിക്ക് സുവർണ മലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരങ്കിണി, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 6 മണിക്കും രാത്രി 8 മണിക്കും 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5 മണിക്ക് NDA ഗവൺമെൻറ്റിൻ്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 കമ്പോള വിലനിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11 മണിക്ക് ലളിതഗാനം. അറിയിപ്പുകൾ കഴിഞ്ഞു.
2: കാവ്യാഞ്ജലി.
3: പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പുള്ളുവ പെൺകൊടി എന്ന കവിത, ആലാപനം കൊടക്കാട് ദാമോദരൻ.
4: അന്തിതൻ പുഴക്കര നിന്നിങ്ങു വന്നിറങ്ങും ശശികല പോലെ നീ, ആനന്ദ ചാരിതാവോളമേകുകൻ.

മാലയായി മുറ്റത്തെ പൂവണിയിച്ച നെൽക്കതിർക്കറ്റയും ഗോക്കളൊട്ടൊട്ടുണർത്തും കളമണി ഒച്ച പൊങ്ങിപ്പടർന്ന ഗോശാലയും സാന്ധ്യദീപ്തിക്ക് പൊന്തിരി നിത്യവും കാഴ്ചവയ്ക്കും തുളസി തറക്കെട്ടും പൊൻവയിൽ നൽകുമോണത്തുകിൽ ചുറ്റി തേൻ.

0: ചമയുന്നു.
1: നിങ്ങൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പുള്ളുവ പെൺകുടി എന്ന കവിത. ആലപിച്ചത് കൊടക്കാട് ദാമോദരൻ.
2: കാവ്യാഞ്ജലി.
3: ഇനി പ്രഭാതഗീതമാണ്. ആദ്യം കെ കുഞ്ഞിരാമൻ പാടിയ ഗാനം.

കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ പാടിയതാണ് അടുത്ത ഗാനം.

0: എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും കേരളത്തിൽ മഴക്കാലത്തിനൊപ്പം തന്നെ പനിക്കാലവും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഞ്ഞപ്പിത്തവും എലിപ്പനിയും ഡെങ്കിപ്പനിയും തുടങ്ങി വിവിധ രോഗങ്ങൾ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനൊപ്പം ഷിഗല്ല രോഗബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ അതീവ ജാഗ്രത ആവശ്യമാണ്. ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ.
1: കോഴിക്കോടും ഈ രോഗം ബാധിക്കുകയും 4 വയസ്സുള്ള ഒരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ 3 കുട്ടികളെയാണ് ഈ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതിൽ 1 കുട്ടി ഡിസ്ചാർജ് ചെയ്തു. 1 കുട്ടിയുടെ അവസ്ഥ സ്റ്റേബിളാണ്. അതിൽ 10 വയസ്സുള്ള ദേവനന്ദ എന്നുള്ള കുട്ടിയാണ് രോഗം ഭേദമായിട്ട് ഡിസ്ചാർജ് ചെയ്തത്. അതുപോലെ ആദം അൽഹാൻ എന്ന 2 വയസ്സുള്ള കുട്ടി രോഗം ഭേദമായി, ആ കുട്ടിയും ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഈ തലക്കുളത്തൂരിലുള്ള നിള എന്ന 4 വയസ്സുള്ള കുട്ടിയാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ രോഗം, ഇതൊരു ബാക്ടീരിയ ആണുണ്ടാകുന്ന രോഗമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ രോഗം പ്രതിരോധിക്കണമെങ്കിൽ ഒന്ന്, ഇതിൻ്റെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ഹോട്ടലുകളിലുള്ള ഭക്ഷണം, ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നത് സാധാരണ നിയമം അനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്നാണ്. പക്ഷേ പലരും ആ രീതി അവലംബിക്കുന്നില്ല. സാധാരണയുള്ള വെള്ളം കൊടുക്കുമ്പോൾ ഈ പലതിലും വെള്ളത്തിലൊക്കെ ഇതിൻ്റെ ബാക്ടീരിയ കലരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് വകുപ്പ് നിന്ന് കൊടുത്തുള്ള നിർദ്ദേശം, ക്ലോറിൻ നിർബന്ധമായിട്ട് ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുക. ചില ഭാഗങ്ങളൊക്കെ ക്ലോറിൻ്റെ മണം പിടിക്കുന്നില്ല, സ്വാദ് പിടിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ഈ രോഗം ഒരു നിപ പോലെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മത്സ്യമൊക്കെ ഇട്ട് വയ്ക്കുന്ന അതേ ഐസ്, കുടിവെള്ളത്തിൽ ഐസ് വാട്ടർ ചോദിക്കുമ്പോൾ തണുത്ത വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അതും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഹോട്ടലുകളിൽ പ്രത്യേകിച്ച് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകട അത് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സാമ്പിൾ, അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം, ഇതും കൂടെ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശുചിത്വം പാലിക്കുക. അതിപ്പോൾ ഹെൽത്തിന് മാത്രം കഴിയുന്നതല്ല.

0: ലോക്കൽ ബോഡീസാണ് ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കേണ്ടത്.
1: ഷിഗല്ല രോഗബാധ ജില്ലയിൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ സാഹചര്യത്തിൽ ജില്ലയിൽ കൃത്യമായ ഇടപെടൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ രോഗം നിയന്ത്രണ വിധേയമാണെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ രാജേഷ് വി പി.
2: കോഴിക്കോട് ജില്ലയിൽ ഈ വർഷം ആദ്യം പെരുവയൽ പഞ്ചായത്തിലാണ് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ഒരു കുഞ്ഞിൻ്റെ മരണത്തിന് വരെ ഈ രോഗം കാരണമാവുകയും ഈ രോഗം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയ് മാസം പുറമേരി, പന്തീരങ്കാവ്, തലക്കുളത്തൂറ് എന്നീ ഭാഗങ്ങളിൽ ഓരോ രോഗികളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ തലക്കുളത്തുണ്ടായിരുന്ന കുഞ്ഞിന് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളും പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലും ആരോഗ്യവകുപ്പ് പ്രതിരോധ മാർഗങ്ങളും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത പാലിക്കുന്നുണ്ട്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കുകയും പനി സർവേ നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അടിയന്തരമായി കുടിവെള്ള സ്രോതസ്സുകളിൽ കിണറുകൾ, ടാങ്കുകൾ എന്നിവ സൂപ്പർ ക്ലീനേഷൻ നടത്തി വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട്. പൊതുജനങ്ങളിൽ വ്യക്തിശുദ്ധത്തെക്കുറിച്ചും ആഹാര പാനീയങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട്. പ്രദേശങ്ങളിലെ കച്ചവട ഭക്ഷണ സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം അടിയന്തര പരിശോധന നടത്തി പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. വയറിളക്ക രോഗങ്ങളുടെ പ്രധാന പ്രശ്നം നിർജ്ജലീകരണമാണ്. ഇത് തടയാനായിട്ട് ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളമോ ORS ലായനിയോ കുടിക്കേണ്ടതുണ്ട്. ORS എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായിട്ട് ലഭ്യമാണ്. വയറിളക്ക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രമായി ബന്ധപ്പെടേണ്ടതാണ്.
1: 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഷിഗല്ല അണുബാധ കൂടുതൽ കണ്ടുവരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങളെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ മോഹൻദാസ് നായർ.
3: മഴക്കാലം ആരംഭിച്ചതോടുകൂടി കേരളത്തിൽ വയറിളക്ക രോഗങ്ങളും കൂടുതലായി റിപ്പോർട്ട് ചെയ്തു വരികയാണ്. എല്ലാ വർഷവും വയറിളക്ക രോഗങ്ങളിലുള്ള ഒരു വർധനവ് ഈ ഒരു സമയത്ത് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ തടയാനുള്ള മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. വയറിളക്ക രോഗങ്ങൾ പ്രധാനമായും വാട്ടറി ഡയറിയ, അതായത് വെള്ളം പോലെ മലം പോകുന്ന രോഗം, അക്യൂട്ട് ഡിസെൻട്രി അഥവാ മലത്തിന്റെ കൂടെ രക്തം കൂടെ കലർന്നു പോകുന്ന രോഗം, ഇങ്ങനെ രണ്ട് തരത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. വാട്ടറി ഡയറിയ കൂടുതലായും വൈറസുകൾ മൂലവും ഡിസെൻട്രി പ്രധാനമായും ബാക്ടീരിയ മൂലവുമാണ് ഉണ്ടാകുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ബാക്ടീരിയയാണ് ഷിഗല്ല. ഷിഗല്ല മൂലമുള്ള വയറിളക്കം കൂടുതലും അതിന്റെ കൂടെ പനിയും ശരീരവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടാകാറുണ്ട്. പ്രധാന ലക്ഷണങ്ങൾ അമിതമായ ദാഹം, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു പോവുക, കണ്ണുകൾ ഉഴിഞ്ഞു പോവുക, ചെറിയ കുട്ടികളുടെ പതപ്പ് താഴ്ന്നു പോവുക മുതലായവയാണ്. ഗുരുതരമായ നിർജ്ജലീകരണത്തിൽ പലപ്പോഴും കുഞ്ഞിന്റെ ബോധം നഷ്ടപ്പെടുകയോ വെള്ളം കുടിക്കാൻ കഴിയാതാവുകയോ ഒക്കെ ചെയ്യാം. ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ശരിയായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ തടയാവുന്ന ഒരു രോഗമാണ് വയറിളക്ക രോഗങ്ങൾ. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒന്നാമതായി, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പൂർണ്ണമായും തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫിൽറ്റർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച വെള്ളമോ മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. 2, ആഹാര സാധനങ്ങൾ കഴിവതും വീട്ടിൽ തന്നെ പാകം ചെയ്തത് ഉപയോഗിക്കുക. ഉണ്ടാക്കിയ ആഹാര സാധനങ്ങൾ മൂടി വെക്കണം. ഈച്ചകളും മറ്റും ഇരിക്കാൻ അനുവദിക്കരുത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നന്നായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. അതുപോലെ ശൗചാലയത്തിൽ പോയി വന്ന ഉടനെ നന്നായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. കുട്ടികളുടെയും മുതിർന്നവരുടെയും നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം നൽകുന്നത് വയറിളക്കം തടയാൻ സഹായിക്കും. വയറിളക്ക രോഗങ്ങൾ കൊണ്ട് പ്രധാനമായി ഉണ്ടാകുന്ന പ്രശ്നം നിർജ്ജലീകരണമാണ്. അതുകൊണ്ട് തന്നെ വയറിളക്കമുള്ള ഒരു വ്യക്തിക്ക് സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തുടർന്ന് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം കൂടുതലായി വെള്ളം കുടിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ലവണങ്ങൾ അടങ്ങിയ വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളമോ മോരും വെള്ളമോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വയറിളക്കം ഉണ്ടായാൽ ORSഉം ഉപയോഗിക്കേണ്ടതുണ്ട്. ഷിഗല്ല പോലെയുള്ള രോഗങ്ങളിൽ ആന്റിബയോട്ടിക്കുകളും ആവശ്യമുണ്ട്. എങ്കിലും സ്വന്തമായി ആന്റിബയോട്ടിക് മരുന്നുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാറു. കൂടാതെ സിങ്ക് പോലെയുള്ള മരുന്നുകളും വയറിളക്ക രോഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. സാധാരണ രീതിയിൽ എളുപ്പം ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗമാണ് ഷിഗല്ല മൂലമുള്ള വയറിളക്കം. വളരെ അപൂർവമായി വളരെ ഗുരുതരമായ ചില സങ്കീർണതകൾ ഈ രോഗത്തിൽ കാണാറുണ്ട്. പ്രത്യേകിച്ചും തലച്ചോറിനെ ബാധിക്കുന്ന ഷിഗല്ല എൻസെഫലോപ്പതി, അപസ്മാരം, അബോധാവസ്ഥ പോലെയുള്ള ലക്ഷണങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം ഇത്തരം രോഗങ്ങൾ തടയുക എന്നതാണ്. അതിനുവേണ്ടി ഈ സമയത്ത് എല്ലാവർക്കും ഒന്നിച്ച് യത്നിക്കാം.

0: കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഫുഡ് സേഫ്റ്റി വിഭാഗവും കർശന പരിശോധനയാണ് നടത്തുന്നത്. ബേപ്പൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയ ശ്രദ്ധയോട്.
1: സമകാലികമായി ഇപ്പോൾ വന്നൊരു വാർത്തയാണ് ഷിഗല്ല എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയുടെ ഇൻഫെസ്റ്റേഷൻ മൂലം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തലക്കല്ലത്തൂര് പഞ്ചായത്തിലുള്ള 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് മരണം സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ആരോഗ്യമന്ത്രി വളരെ കർശന നിർദ്ദേശമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നൽകിയിട്ടുള്ളത്. ഡെയിലി തന്നെ ഈ ഷിഗല്ല സംബന്ധിച്ച ഒരു സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ടീ ഷോപ്സ്, കൂൾ ബാർ, ജ്യൂസ് ഷോപ്സ്, അങ്ങനെ കാറ്റഗറിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും കർശനമായ പരിശോധനയും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നോക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ ഉള്ള എല്ലാ വർക്കേഴ്സിനും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ കർശനമായി നടപടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം പരിശോധന റിപ്പോർട്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനും വെള്ളം പരിശോധന റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അഗെയിൻസ്റ്റ് കർശനമായ നടപടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം ട്രീറ്റ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നതിനും അതുപോലെ തന്നെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യുന്നുണ്ടെന്നും ക്ലീൻ ചെയ്യാതെയാണ് അത്തരം ടാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനഗെയിൻസ്റ്റ് നടപടിയെടുക്കാനുമൊക്കെ വളരെ കൃത്യമായി തന്നെ വിവരിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: മഴക്കാലം ശക്തമാവുകയാണ്. ഒപ്പം രോഗങ്ങളും പിടിമുറുക്കാനുള്ള സാധ്യതയും ഏറുന്നു. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ്. ഇനി രോഗം പിടിപെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് മറ്റൊരാളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം. മൊയ്തു മൗലവി സ്മാരക മന്ദിരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി ഇ മൊയ്തു മൗലവി അനുസ്മരണം രാവിലെ 9 മണിക്കും. അക്കാദമി ആർട്ട് ഗാലറിയിൽ ഡയറക്ടറേറ്റ് ഓഫ് എൻവയോൺമെന്റ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ചിത്ര പ്രദർശനം 11 മണിക്കും. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിയിൽ സ്റ്റേറ്റ് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ഫിഫ ലോകകപ്പിന്റെ ഭാഗമായി ഫുട്ബോൾ പുസ്തക പ്രദർശനം 11 മണി മുതൽ. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് 4 പരിപാടി. 4 സമീപം ചാവറ കൾച്ചറൽ സെന്റർ ഹാളിൽ. ടൗൺ ഹാളിൽ വൈകിട്ട് 5 വാണി ഭജൻസ് കോഴിക്കോട് നേതൃത്വത്തിൽ സംഗീതാർച്ചന മനുഷ്യാവകാശ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യും. ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം. രാവിലെ 8:07 കോഴിക്കോട്ട് എത്തേണ്ട നേത്രാവതി എക്സ്പ്രസ് 2.5 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം. സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തുപറ്റി?
1: പുതിയ കിഡ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2nd ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP 2nd സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ RK പുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
6: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷകനദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9th മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
5: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന്

0: ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15-നാണ് ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2-ന് +1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5-ന് അവസാനിക്കും. 6-ാം പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21-ന് നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3-ന് നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 മാസത്തിനിടെ 2-ാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമുറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. 2-ാം ദിനം ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ

0: വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2nd ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: വാർത്താഹ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താഹ. അഷ്ടമഃ ഭാരത ഇൻഡോനേഷ്യ സംയുക്ത ആയോഗസ്യ ഉപവേശനം ഹ്യഃ നവദില്യാം സമ്പന്നം. വിദേശമന്ത്രിണ ഡോക്ടർ എസ് ജയശങ്കരേണ തസ്യ ഇൻഡോനേഷ്യ ദേശസ്യ സമകക്ഷിയേണ സുഗിയോനോ ഇത്യനേന ച സഭായാഃ സഹാധ്യക്ഷത കൃതാ. ഭാരത ഇൻഡോനേഷ്യ ദേശൌ രാജനൈതിക രക്ഷാസുരക്ഷാ സമുദ്രീയ വ്യാപാര നിവേശ ഔഷധീയ സ്വാസ്ഥ്യ സേവാഃ ഡിജിറ്റൽ ഊർജാ സമ്പർക്കഃ അന്തരീക്ഷം ശിക്ഷാ ദൂതാവാസ സംസ്കൃതി ക്ഷേത്രം ഇത്യാദീനാം വിവിധ ക്ഷേത്രേഷു സഹകാരം സുദൃഢം കർത്തും ചർച്ചിതവന്തൗ. ഉഭൌ നേതാരൌ പരസ്പര ഹിതാനാം ക്ഷേത്രീയസ്യ വൈശ്വികസ്യ ച വിഷയേപി വിചാരാണാം ആദാന പ്രദാനം അകുരുതാം. ഡോക്ടർ ജയശങ്കരഃ സ്വസ്യ പ്രാരംഭിക ഭാഷണേ ഉക്തവാൻ യത് ഉഭയോഃ രാഷ്ട്രയോഃ മധ്യേ സംയുക്ത ആയോഗഃ ചതുർണാം വർഷാണാം അന്തരാലസ്യ അനന്തരം ആഹൂയതേ. അസ്മിൻ ഉപവേശനേ ദ്വൈപാക്ഷിക സംബന്ധേഷു മഹതി പ്രഗതി അഭവത്. ലോക്സഭായാഃ അധ്യക്ഷഃ ഓം ബിർളാ വര്യഃ അദ്യ ചണ്ഡീഗഢ നഗരേ കോമൺവെൽത്ത് സംസദീയ സംഘസ്യ CPA ഇത്യസ്യ ഭാരതക്ഷേത്രസ്യ ത്രിദിവസീയ മണ്ഡല ദ്വിതീയ സമ്മേളനസ്യ ഉദ്ഘാടനം കരിഷ്യതി. അസ്യ സമ്മേളനസ്യ ആയോജനം ഹരിയാണ വിധാനസഭയാ ക്രിയതേ. അസ്മിൻ കാര്യക്രമേ രാജ്യസഭായാഃ ഉപസഭാപതിഃ ഹരിവംശഃ രാജ്യസ്യ മുഖ്യമന്ത്രി നായബ് സിംഹ സൈനി ഹരിയാണ വിധാനസഭായാഃ അധ്യക്ഷഃ ഹർവിന്ദര കല്യാണഃ സമ്പൂർണദേശസ്യ 15 വിധാനമണ്ഡലാനാം പീഠാസീന ഉപപീഠാസീന അധികാരിണഃ വിധാനസഭായാഃ സദസ്യാഃ ച ഉപസ്ഥിതാഃ ഭവിഷ്യന്തി. രാഷ്ട്രീയ പരീക്ഷാ അഭികരണേന NTA ഇത്യനേന അസ്മിൻ മാസേ 21 ദിനാങ്കേ ആയോക്ഷ്യമാണസ്യ 26,000 നീറ്റ് UG പുനഃ പരീക്ഷായാഃ കൃതെ പരീക്ഷാനഗരസൂചനാപത്രം പ്രകാശിതം. പുനഃ പരീക്ഷാഃ അപരാഹ്നേ 2 സായം 5:45 പര്യന്തം ഭാരതസ്യ 150+500 നഗരേഷു 14 വിദേശേഷു ച ഭവിഷ്യന്തി. NTA ഇത്യനേന സ്പഷ്ടീകൃതം യത് പരീക്ഷാനഗരസൂചനാപത്രം പ്രവേശപത്രം നാസ്തി അപിതു കേവലം അഭ്യർത്ഥിനാം പരീക്ഷാകേന്ദ്രജ്ഞാനായ സൂചന ഇവ അസ്തി. അഭികരണേന അഭ്യർത്ഥിനഃ പ്രാർത്ഥിതാഃ യത് തേ പരീക്ഷായാഃ പ്രവേശപത്രസ്യ വിമോചനസ്യ ച വിഷയെ നവീനതമാനാം ഘോഷണാനാം കൃതെ സ്വസ്യ ആധികാരിക ജാലപടലെ അദ്യതനീയാഃ ഭവേയുഃ. വിശ്വസ്യ ബൃഹത്തമ സാർവജനിക വിത്തപോഷിത സ്വാസ്ഥ്യ ആശ്വസ്തി യോജന ആയുഷ്മാൻ ഭാരത പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയാഃ കാര്യാന്വയന രാജ്യേഷു പശ്ചിമബംഗാൾ രാജ്യം 37th രാജ്യം ഭവിഷ്യതി. രാജ്യേ ABPM ജയ ഇത്യസ്യ കാര്യാന്വയനാർത്ഥം അദ്യ രാഷ്ട്രീയ സ്വാസ്ഥ്യ പ്രാധികരണം പശ്ചിമബംഗാൾ സർവകാരശ്ച സഹമതിപത്രേ ഹസ്താക്ഷരം കരിഷ്യതഃ. नवदिल्ल्यां केन्द्रीयस्वास्थ्यपरिवारकल्याणमन्त्रिणः

0: जेपी नड्डायाः तथा पश्चिम बंगस्य मुख्यमन्त्रिणः शुभेन्दु अधिकारिणः उपस्थितौ एमओयू इत्यस्य हस्ताक्षरं भविष्यति। भारतस्य पूर्वोत्तर राज्यैः सह सहकारं सुदृढं कर्तुं द्विदिवसीय यात्रायै यूरोपीय संघस्य उच्चस्तरीय प्रतिनिधिमण्डलम् अद्य असम राज्यस्य गुवाहाटी नगरम् आगमिष्यति। यूरोपीय संघस्य मतानुसारं चर्चाः तेषु विषयेषु केन्द्रिताः भविष्यन्ति यत्र यूरोप देशस्य तथा पूर्वोत्तरस्य च समानहितानि सन्ति। केन्द्रीय गृहमन्त्री अमितशाहः श्वः नवदिल्ल्यां भूपत्तन प्रबन्धन व्यवस्थायाः उद्घाटनं करिष्यति। गृहमन्त्रालयेन उक्तं यत् LPMS इत्यस्य आरम्भः भारतस्य आधुनिकतन्त्रज्ञानसक्षमसीमाप्रबन्धनव्यवस्थायाः कृते महत्त्वपूर्णं सोपानं भविष्यति। भारतीयमल्लक्रीडकाः ह्यः मंगोलियायाम् ओपन् क्रीडायां भारतस्य कृते द्वे स्वर्णपदके द्वे कांस्यपदके च विजितवन्तः इति वार्ताः।
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 7 മണി.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: എന്റെ ജീവിതത്തിലെ വായന വളരെ ചെറുപ്പകാലം മുതലേ തുടങ്ങിയതാണ്. വായനയും ശ്വാസം പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക്.
1: ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ.
3: വളരെ ചെറുപ്പകാലം മുതൽ ഒരു ആസ്മാരോഗിയായിരുന്ന എനിക്ക് വായന വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ 61 ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് എയ്യാൽ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. എൻ്റെ ഗ്രാമം വൈദ്യുതി ഇല്ലാത്ത സ്ഥലമാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. അന്ന് ആസ്മാരോഗത്തിന് ഇന്നത്തെ പോലെ ഇൻഹേലറുകളോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മരുന്നുകളോ ഒന്നുമില്ല. പുത്തിരിച്ചുണ്ട വേരും ആടലോടകവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു വറവ് കഷായമൊക്കെയാണ് അതിനുണ്ടാക്കുന്നത്. എൻ്റെ അമ്മ എന്നെപ്പോലെ ഒരു ആസ്മാരോഗിയായിരുന്നു. ആസ്മാരോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് മിക്കവാറും കൂടുതലാകുന്നത് രാത്രി സമയങ്ങളിലാണ്. തണുപ്പുള്ള രാത്രികളിൽ അതുപോലെ പൊടിയുള്ള ഇടങ്ങളിൽ ഒക്കെ ആസ്മയുടെ വലിയ പ്രശ്നമുണ്ടാവും. ഞാനും താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞ വീടാണ്. ധാരാളം പൊടിയുണ്ട് അവിടെ, തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അമ്മയും, അസുഖങ്ങൾ വരുന്ന സമയത്ത്, അത് മിക്കവാറും ദിവസങ്ങളിലൊക്കെയുണ്ട്, വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടുകയാണ് പതിവ്. വായനശാലയിൽ നിന്ന് രണ്ട് പുസ്തകം കൊണ്ടുവന്നാലും ഒന്ന് അമ്മയും ഒന്ന് ഞാനും ഇരുന്ന് വായിക്കും. അമ്മ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും വായിക്കുന്നത്. ഞാനന്ന് 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന കാലമാണ്. വായനശാലയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മിക്കവാറും ബംഗാളി നോവലുകളുടെയോ റഷ്യൻ നോവലുകളുടെയോ ഒക്കെ പരിഭാഷകളായിരിക്കും. കുറച്ച് വലിയ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവരാനാണ് അമ്മ പറയാറുള്ളത്. കാരണം കുറച്ച് ദൂരെയാണ് ഈ വായനശാലയുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ വലിയ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവരുന്നു, അതെടുത്ത് വായിക്കുന്നു. നമ്മൾ വായനയിലൂടെ ഏറെ ദൂരെ കിടക്കുന്ന ചില സ്ഥലങ്ങളെപ്പറ്റി, അവിടുത്തെ മനുഷ്യരെപ്പറ്റി, അവരുടെ ജീവിതത്തെപ്പറ്റിയൊക്കെ അറിയുന്നു. ആ ലോകത്തിൽ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അസുഖത്തെ കുറച്ചൊക്കെ മറക്കും, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ചെറിയ തോതിലൊരു മോചനമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വായന ശ്വാസം പോലെ ജീവിതത്തിൻ്റെ തുടക്കകാലത്തു നിന്ന് ആരംഭിച്ചതാണ്. അത് പിന്നീട് കുറച്ചും കൂടെ ഗൗരവമുള്ള വായനയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്കന്ന് 33 വയസ്സുള്ളൂ. പിന്നീട് ഒറ്റയ്ക്കായി വായനയൊക്കെ. ഞാൻ SSLC കഴിഞ്ഞോടുകൂടെ എൻ്റെ നാട്ടിൽ നിന്ന് ആലുവ UC കോളേജിലേക്ക് വരുന്നു. വായനയുടെ സ്വഭാവം വലിയ തോതിൽ മാറുന്നുണ്ട്. വായനയ്ക്കൊരു കൃത്യമായ ബോധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു കാലത്താണ്. 1976

ഞാൻ യു സി കോളേജിലെത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലമാണ്. എൻ്റെ വായനയെ കുറച്ചുകൂടെ വൈഡറാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പോലെ കിട്ടിയതെന്തും വായിക്കുന്ന ഒരു ശീലത്തു നിന്ന് കുറച്ചും കൂടെ ഗൗരവമായിട്ടൊരു വായനയിലേക്ക് എത്തുന്നതൊക്കെ ആ കാലത്താണ്. അതിലെനിക്ക് വലിയ കടപ്പാടുള്ളത് എൻ്റെ സഹപാഠിയായിരുന്നു. സഹപാഠി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊപ്പം പഠിച്ച ആളല്ല, കോളേജിൽ ഒരേ സമയം പഠിച്ചതേ ഉള്ളൂ. എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണ്. ഞാൻ പ്രീഡിഗ്രിക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ട്. ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ബി എ മലയാളം വിദ്യാർത്ഥിയായിരുന്നു. ഫാദർ എം ടി ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടിയന്തരാവസ്ഥക്കാലത്ത് ആലുവ യു സി കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ് അന്ന് കുറച്ചൊരു റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു കാലമായിരുന്നു. 70s വളരുന്ന ആളുകൾ സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള ചിന്തകളൊക്കെ എന്നെയും ബാധിച്ചിരുന്നു. വലിയ വിപ്ലവ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുന്ന കാലമാണ്. അപ്പോൾ ഫാദർ എനിക്ക് ആനിമൽ ഫാം എന്ന വളരെ പ്രസിദ്ധമായ ആ ചെറിയ നോവലെടുത്ത് വന്നിട്ട് പറഞ്ഞ്, നിൻ്റെ റവല്യൂഷണറി ചിന്തകളൊക്കെ ശരിയാണ്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ ആനിമൽ ഫാം കൂടി വായിക്കണം. ആനിമൽ ഫാം നീ ഒരിക്കൽ വായിച്ചാൽ പോരാ, 2-3 തവണ വായിക്കണം, എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയതെന്ന് എന്നോട് പറയണം. 16-വയസ്സുകാരനായ ഞാൻ ആനിമൽ ഫാം വായിക്കുന്നതോടുകൂടി എൻ്റെ വായന മറ്റൊരു തരത്തിലേക്ക് കുറേ കൂടെ വൈഡറായിട്ട് മാറുന്നു. കാര്യങ്ങളെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയൊക്കെ എൻ്റെ വായനയ്ക്ക് ഉണ്ടാകുന്നത് അക്കാലത്താണ്. ആ ഒരു കാലത്ത് ഞാൻ 5 വർഷമാണ് യു സി കോളേജിൽ പഠിക്കുന്നത്. എൻ്റെ വായന വളരെ വിപുലമായിട്ട് മാറുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ കാലത്ത് വായിക്കുന്നുണ്ട്. കോളേജ് ലൈബ്രറിയിലെ ഒരു കോർണറിൽ മിക്കവാറും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ പോയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നും ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കായികമായ വിനോദങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ശാരീരിക പ്രകൃതിയോ ആരോഗ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങൾ മാത്രമായിരുന്നു എൻ്റെ അഭയം. അന്ന് അലക്സാണ്ടർ സോൾഷനിസിന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നു. സോൾഷനിസിൻ്റെ ഗുലാഗ് ആർച്ചിപ്പിലാകും ഞങ്ങളുടെ കോളേജ് ലൈബ്രറിയിലേക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എത്തി. ഞങ്ങളുടെ ചില ചേട്ടന്മാരൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ഡോണ്ട് ലീ റീഡ് സോൾഷനിസൻ, ഇറ്റ്സ് ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സോൾഷനിസിൻ്റെ പുസ്തകം തന്നെ തേടിപ്പിടിച്ച് വായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ വായനയുടെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പിന്നീട് പലതരത്തിൽ തമിഴ് വായനയൊക്കെ ആയിട്ട് വലിയ രീതിയിലത് മാറുന്നുണ്ട്. അങ്ങനെ തുടർന്ന് എൻ്റെ വായനയിൽ പിന്നീട് ഞാനൊരു റെയിൽവേ ജീവനക്കാരനായിട്ട് മാറുന്നുണ്ട്. ഞാൻ തമിഴ്നാട്ടിലെത്തുന്നു. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തമിഴ്നാട്ടിൽ സേലത്തായിരുന്നു. വായിക്കാതെ ജീവിക്കാൻ വയ്യ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഞാൻ ഈ സേലത്ത് ചെല്ലുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലാകുന്നു. അപ്പോൾ അവിടെ നമുക്ക് പുസ്തകങ്ങൾ അത്ര കിട്ടാനുള്ള വഴിയില്ല. പ്രത്യേകിച്ച് റെയിൽവേ ജോലിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടാകും. തമിഴ് പുസ്തകങ്ങളാണ് പിന്നീട് കിട്ടാൻ എളുപ്പമായിട്ട് തീരുന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടിച്ചൊരു 1.5 വർഷം കൊണ്ടാണ് തമിഴ് ഭാഷ ഒരുവിധം വായിക്കാൻ പഠിക്കുന്നത്. തുടർന്ന് ആ ഭാഷയിൽ കുറേ കൂടെ കംഫർട്ടബിളായിട്ട് വായിക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എന്നെ ആ ഭാഷ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഭാഷയുടെ ഒരു സൗന്ദര്യവും ഒക്കെയാണ് എന്നെ കൂടുതൽ അതിനോട് അടുപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വായന മുന്നോട്ട് പോകുമ്പോൾ തമിഴിലെ പല പുസ്തകങ്ങളും വായിക്കാനിടയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള, നമ്മളതുവരെ വായിച്ച് വളർന്ന അല്ലെങ്കിൽ വായിച്ച് ശീലിച്ചിട്ടുള്ള പുസ്തകങ്ങളല്ലാത്ത പുസ്തകങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യും. അപ്പം ചില സമയത്ത് അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കൾച്ചറിലേക്ക് പോകും. നമ്മൾക്ക് അപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് കുറേ, പക്ഷേ ഭാഷയുടെ ഒരു സൗന്ദര്യം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നു. ഇപ്പോൾ പുതുമൈ പിത്തൻ എന്ന് പറയുന്ന തമിഴിലെ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ കഥകൾ ആ കാലത്താണ് വായിച്ചു. ഇപ്പോൾ പുതുമൈ പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പം അത് വളരെ യാദർച്ഛികമായിട്ടാണ് ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നതും. ഞാൻ തമിഴിലൊരു സ്കോളറൊന്നുമില്ല, കഷ്ടിച്ച് തമിഴ് ഭാഷ പഠിച്ച് വായിച്ച ഒരാളാണ്. എന്നിട്ട് പോലും ഈ പുസ്തകത്തിലെ കഥകൾ വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ സങ്കീർണമായ പല അവസ്ഥകളെ വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന കഥകളാണ്. അതേസമയം തമിഴ് സംസ്കാരത്തിൻ്റെ, തമിഴെന്നുള്ള ഭാഷയുടെ എല്ലാത്തിൻ്റെ ഒരു ശക്തി സൗന്ദര്യങ്ങൾ നമ്മൾ അടുത്തറിയുക. തമിഴിൽ പല എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഞാൻ പിന്നീട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതുമൈ പിത്തൻ്റെ കഥകൾ വായിച്ച പോലെ എന്നെ ഭ്രമിപ്പിച്ച മറ്റൊരു എഴുത്തുകാരനോ പുസ്തകമോ തമിഴിലില്ല. നമ്മൾക്കത് വിശദീകരിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ അത് വായിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. ഇപ്പോൾ മലയാളത്തിൽ വി കെ എൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ,

0: നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അത് അത് വായിച്ച് നമ്മൾ സ്വയം അനുഭവിക്കുകയെന്നുള്ളൂ. അതുപോലെയാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ. ഇപ്പം തമിഴ് അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞു. കുറച്ചൊരു വലിയ പുസ്തകമാണ്, അതിൽ ഇഷ്ടമുള്ള അത്ര കഥകൾ വായിക്കാം. പ്രത്യേകിച്ചും തെക്കൻ തമിഴ്നാടിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ സംസ്കാരം, വലിയ ഒരു തമിഴ് പാരമ്പര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരേ സമയം സാഹിത്യത്തിലൂടെ വായനയിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഒരു പുസ്തകമാണ്.
1: ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ.

0: ആരോഗ്യം അമൂല്യം. ഇന്ന് ജൂൺ 8 ലോക ബ്രെയിൻ ട്യൂമർ ദിനം. ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്.
1: വേൾഡ് ബ്രെയിൻ ട്യൂമർ 2000 ശേഷം ലോകമെമ്പാടും വളരെ വിപുലമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ന്യൂറോ സർജൻസ്, ന്യൂറോളജിസ്റ്റ്, മറ്റ് അനുബന്ധ വിഭാഗങ്ങളും അതുപോലെ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്നവരും പിന്നെ അതുപോലെ ശയ്യാവലംബരായവരും അതിൽ നിന്ന് വളരെ വിജയകരമായിട്ട് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരും ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കെയർ ഗിവേഴ്സും ഉൾപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തവണ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം എന്നത്. അത് ബ്രെയിൻ ട്യൂമർ എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം, അതിന് ഉള്ള പ്രധാന പ്രാരംഭ ലക്ഷണങ്ങൾ, പ്രധാനമായിട്ടും അതിരാവിലെയുള്ള കഠിനമായ തലവേദന, അതിനുശേഷം ഉണ്ടാകുന്ന നിർത്താതെയുള്ള ഛർദി, അപസ്മാരം വരാം, കാഴ്ചയ്ക്ക് മങ്ങൽ വരാം, സ്വഭാവത്തിലും മറ്റ് ലക്ഷണങ്ങളും വരാം. അതുകൂടെ രണ്ടാമതായിട്ട് പറയുന്നത് ഇത് പെട്ടെന്ന് ഇങ്ങനെയൊരുള്ള അസുഖം വരുമ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ ഉടനടി തുടങ്ങുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കുക. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നും നമുക്കും ഇതിലൊരു അംഗമാകാമെന്നും അതിനുള്ള ഒരു മാനസികമായിട്ടും കായികപരമായിട്ടും അതുകൂടാതെ സാമ്പത്തികപരമായിട്ടും ഇങ്ങനെയുള്ള വിഷയത്തിൽ നമുക്കും സമൂഹത്തിന് വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് ജൂൺ 8.
0: മറ്റ് ക്യാൻസറുകൾക്ക് കൊടുക്കുന്ന അത്ര ഒരു ശ്രദ്ധ അല്ലെങ്കിൽ പ്രാധാന്യം ബ്രെയിൻ ട്യൂമറിന് കിട്ടുന്നില്ല എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ?
1: അത് വളരെ ശരിയാണ്. ഈ വളരെ അടുത്ത കാലം വരെ ബ്രെയിൻ ട്യൂമർ വരിക എന്ന ഡെത്ത് വാറണ്ടാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മരണത്തിന് തയ്യാറായി കഴിഞ്ഞു എന്നതാണ്. പക്ഷേ അതിൻ്റെ ഇപ്പോഴുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു മുന്നേറ്റവും നേരത്തെ കണ്ടുപിടിക്കാൻ പാകപ്പെട്ടുള്ള ചികിത്സാവിധികളും പരിശോധന പ്രക്രിയകളും ഇത് മുൻകൂട്ടി കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും അത് പ്രാരംഭ ലക്ഷണത്തിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ച് പ്രാരംഭ ദശയിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൂടാതെ ഈ ബ്രെയിൻ ട്യൂമറിൽ 70% വരെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താം. അതായത് 70% നോൺ ക്യാൻസർ, ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ടതല്ല, വളരെ നിരുപദ്രവകാരികളായിട്ടുള്ള മുഴകളാണ്. അത് പൂർണ്ണമായിട്ടും നമുക്ക് ഓപ്പറേഷൻ വഴി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ബാക്കി വരുന്ന 30% താഴെ വരുന്ന ക്യാൻസർ വിഭാഗത്തിലുള്ള ട്യൂമറുകൾ മാത്രമേ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുള്ളൂ. അതിൽ തന്നെ നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് തുടർ ചികിത്സയായ റേഡിയേഷൻ, കീമോതെറാപ്പി മുതലായ അനുബന്ധ ചികിത്സാവിധികൾ കൊണ്ട് ഒരു പരിധിവരെ അവരുടെ ആയുർദൈർഘ്യം കൂട്ടാനും അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം തെളിയിക്കുന്നത്.

0: ഇപ്പോൾ പൊതുജനങ്ങളോട് ഈ ഒരു ദിനാചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ നൽകാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാന സന്ദേശം എന്താണ്?
1: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു പരിധിവരെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. വളരെ കുറച്ച് ട്യൂമറുകൾ വളരെ ക്യാൻസർ സംബന്ധമായിട്ട് ഉള്ള വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി അവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സമൂഹത്തിന് ഈ വിഷയത്തിൽ പ്രാധാന്യം കൊടുത്ത് ഇവരെ നമ്മുടെ സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റണം. അതാണ് ഈ ഒരു സന്ദേശമായിട്ട് കൊടുക്കാനുള്ളത്.
0: ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്. ഈ പ്രഭാഷണം തുടർന്നു കേൾക്കാം നാളെ ആരോഗ്യം അമൂല്യത്തിൽ.

0: ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി അവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സമൂഹത്തിന് ഈ വിഷയത്തിൽ പ്രാധാന്യം കൊടുത്ത് ഇവരെ നമ്മുടെ സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റണം. അതാണ് ഈ ഒരു സന്ദേശമായിട്ട് കൊടുക്കാനുള്ളത്.
1: ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്. ഈ പ്രഭാഷണം തുടർന്നു കേൾക്കാം നാളെ ആരോഗ്യം അമൂല്യത്തിൽ.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കെടാമംഗലം സദാനന്ദൻ എഴുതി, സിഒ ആൻഡോ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

വഴുതന വർഗ്ഗവിളകൾ, വെണ്ട എന്നിവ നടാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. വഴുതന, മുളക് എന്നിവ പറിച്ചു നടാൻ അനുയോജ്യമായ സമയവുമാണ്. തോട്ടത്തിൽ നീർവാർച്ച ഉറപ്പുവരുത്തണം. ശക്തമായ മഴയിൽ മൂലകങ്ങൾ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ തടങ്ങളിൽ അല്ലെങ്കിൽ ചട്ടികളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടുന്നത് നല്ലതാണ്. വർഷം മുഴുവൻ വിളവെടുക്കുന്ന രീതിയിൽ വിള പരിക്രമം നടത്തി പച്ചക്കറികൾ പരിപാലിക്കാം. പുതിയ വിളകൾ നടാൻ തയ്യാറെടുക്കുമ്പോൾ പഴയ വിളയുടെ മുഴുവൻ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണം. അല്ലെങ്കിൽ അവയിലുള്ള രോഗകീടങ്ങൾ വേഗം തന്നെ പുതിയ വിളകളിലേക്ക് വ്യാപിക്കും. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ തന്നെ വേണം പച്ചക്കറികൾ നടാൻ. കുഴികൾ എടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ അളവിൽ കുമ്മായ പ്രയോഗം നടത്തുന്നത് നല്ലതാണ്. ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോഴും ജീവാമൃതം, വളച്ചായ ഇവയിൽ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കുരുമുളക് തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കുമിൾ രോഗങ്ങളിൽ നിന്ന് കുരുമുളകിനെ രക്ഷിക്കും. കൊടിയുടെ ചുവട്ടിൽ കൊത്തും കിളയും ഒഴിവാക്കുന്നത് മൂലം വാട്ടരോഗം വരാനുള്ള സാധ്യത കുറയ്ക്കാം. പുതിയ തൈകൾ നട്ടു തുടങ്ങാനുള്ള സമയമാണ് ഇപ്പോൾ. താങ്ങുമരത്തിന്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കോ ആയി വേണം കുഴികൾ എടുക്കേണ്ടത്. ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം എന്നിവ വേണം അടിസ്ഥാന വളമായി ഉപയോഗിക്കാൻ. കൊടികൾക്ക് 1/2 കിലോ വീതം കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കാം. രണ്ടാഴ്ച കഴിഞ്ഞ് ജൈവരാസ ജീവാണുവളങ്ങൾ ചേർത്ത് നൽകാം. കൊടിച്ചുവട്ടിൽ അല്പം പോലും വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് കൊടിച്ചുവട്ടിൽ ബോഡോ മിശ്രിതം ഒഴിച്ചു കുതിർക്കണം. ദ്രുതവാട്ടം തടയാൻ 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി അക്കോമിൻ ചേർത്ത് തടം കുതിർക്കാം. താങ്ങുമരങ്ങളുടെ ചില്ലകൾ കോതി സൂര്യപ്രകാശം, മഴവെള്ളം എന്നിവ ഇലകളിലും തളിരിലകളിലും വീഴാൻ അവസരമൊരുക്കണം. ഓരോ കുരുമുളക് കൊടിക്കും 1/2 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം. തണൽ ക്രമീകരിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. കൂടുതൽ വെയിലും മഴയും ഇലകളിൽ വീഴത്തക്ക വിധത്തിൽ കൊമ്പുകോതൽ നടത്തുകയും ചെയ്യണം.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: കാലിക്കറ്റ് സർവകലാശാലയുടെ 1 വർഷ PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ 2 സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, AI പ്രോംപ്റ്റിംഗ്, AI കണ്ടന്റ് ക്രിയേഷൻ, UI UX, വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. AI കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. June 15 www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം: 9946823812. മറ്റൊരു നമ്പർ 9846512211. കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24 ആണ്.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ്.

0: മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ May 12 NGA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 മൂന്ന് ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ

0: ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലെടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ അടുത്ത മാസം എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 wicketsന് 113 റൺ എന്ന നിലയിൽ 8 wicketsന് 564 റൺ നേടി ഇന്ത്യ 1 ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല.

0: ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:12.
2: English matters.
3: Let us examine a few conversations involving informal greetings. അനൗപചാരികമായ അഭിവാദനം അടങ്ങിയ ചില സംഭാഷണങ്ങൾ പരിശോധിക്കാം. ആശയെയും അജയിനെയും ഓർമ്മയുണ്ടല്ലോ? ഔപചാരികമായി പരിചയപ്പെട്ട് പിരിഞ്ഞ ആശയും അജയും വീണ്ടും കണ്ടുമുട്ടുന്നു. ഇപ്പോഴുള്ള അവരുടെ സംഭാഷണം എങ്ങനെ എന്ന് കേൾക്കൂ. Hope you remember Asha and Ajay. They had met earlier in a very formal manner. Now they meet again. Let us listen to their conversation now.
4: Hi Asha.
5: Hi Ajay.
4: Good to see you again, Asha.
5: Nice to meet you once again, Ajay.
3: Here is another set of exchanges. ee sambhashanam thanne mattoru reethil ida.
4: Hi there.
5: Oh, hi.
4: What a surprise to see you, Asha.
5: Wonderful to meet you again, Ajay.
3: ഇതില്‍ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതിന്റെ ആശ്ചര്യം പ്രകടമാണ്. This conversation also expresses the surprise at meeting one another quite unexpectedly. ഇപ്പോൾ അജയും ആശയും സുഹൃത്തുക്കളായി കഴിഞ്ഞു. Ajay and Asha are friends now. Hear how they interact. അവർ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത് എന്ന് കേൾക്കൂ.
4: Hey Asha, what's up?
5: Nothing great. What's up at your end?
4: Same here. Nothing new.
5: Is everything okay?
4: Yeah, all is well.
3: Hey, what's up? Yeah, all is well. തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം വളരെ അനൗപചാരികമാണ്. വാട്സപ്പ് എന്നാൽ എന്തെങ്കിലും പറയാനുണ്ടോ, ഡു യു ഹാവ് എനിത്തിങ് സ്പെഷ്യൽ ടു ഷെയർ ഓർ സേ, എന്താണിപ്പോൾ ചെയ്യുന്നത്, വാട്ട് ഡു യു ഡു നൗ എന്നൊക്കെയാണ് അർത്ഥം. WHAT വാട്ട്, IS ഇസ് UP അപ്പ്, വാട്ട് ഇസ് അപ്പ് എന്ന ചോദ്യമാണ് വാട്സപ്പ് എന്ന് ചുരുക്കി പറയുന്നത്. വാട്ട് അപ്പോസ്ട്രഫി എസ് വാട്സ് അപ്പ്. These are used only among friends and should be avoided in formal greetings. സുഹൃത്തുക്കളുടെ ഇടയിൽ മാത്രമാണ് ഈ പ്രയോഗങ്ങൾ. ഔപചാരികമായ സന്ദർഭങ്ങളിൽ ഹേ, യെ, വാട്സാപ്പ് തുടങ്ങിയ അഭിവാദനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അടുത്ത തവണ ഉചിതമായ രീതിയിൽ അഭിവാദ്യം ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ടൈം യു മീറ്റ് എ ഫ്രണ്ട്, ഡോണ്ട് ഫർഗെറ്റ് ടു ഗ്രീറ്റ് ഹർ ഓർ ഹിം ഇൻ എ സൂട്ടബിൾ മാനർ.
2: English Matters, presented by Smita Manikoth.
6: Novel Time. Adiyala Pretham. P.F. Matthews ezhuthiya novel.
7: ഇതെല്ലാം ഉണ്ണിച്ചക്കൻ സാറിനോട് ഞാൻ പറഞ്ഞതാണ്. ഉവ്വ്, ഒരു രാത്രിയും പകലും പഴയ ഫയലുകൾ കൂട്ടിയിട്ട ശ്വാസം പോലും കിട്ടാത്ത മുറിയിൽ ചെലവഴിച്ച് ഉണ്ണിച്ചക്കൻ ആ പരാതി കണ്ടെടുത്തിരുന്നു. എന്നിട്ടെന്താണ് ഉണ്ടായെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ബെഞ്ചമിൻ തുറന്ന് സമ്മതിച്ചു. പിറ്റേന്ന് തന്നെ സാറ് കാഞ്ഞിരപ്പള്ളിക്ക് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, കറുപ്പൻ പറഞ്ഞു.

0: ഉണ്ണിച്ചക്കൻ സാർ അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ലെന്നാണാ പറയണത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ണിച്ചക്കൻ സാറിനെ തീർത്തു കളഞ്ഞിട്ടുണ്ടാകുവോ സാറേ? ആവേശം നിയന്ത്രിക്കാതെ പറഞ്ഞുപോയ ഒറ്റക്കമ്പനെ ബെഞ്ചമിൻ രൂക്ഷമായി നോക്കി. ഉണ്ണിച്ചക്കൻ പിന്നിട്ട നാൾ വഴികളിലൂടെ മനസ്സുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന കറുപ്പൻ ആ വിനിമയം ശ്രദ്ധിക്കാതെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ടല്ലേ സാറും പോലീസുകാരും കൂടി കാപ്പിരിത്തറ തുറന്നതും കുഞ്ഞുമാക്കോതയുടെ തലയില്ലാത്ത അസ്ഥികൂടം കണ്ടുപിടിച്ചതും. നീണ്ട യാത്ര കഴിഞ്ഞ ക്ഷീണത്തിൽ ഉണ്ണിച്ചക്കൻ ബെഞ്ചമിന്റെ അരികിൽ വന്ന് ഒന്നും മിണ്ടാതെ കൈത്തലത്തിൽ പിടിച്ച് നെഞ്ചിൽ ചേർക്കാൻ ശ്രമിച്ചു. ആ പ്രവൃത്തിയിലെ നാടകീയതയെക്കുറിച്ച് അപ്പോഴാണ് അയാൾ ഓർത്തത്. എന്നിട്ടാണ് അയാൾ എത്രയും പെട്ടെന്ന് പാണ്ഡ്യാലക്കലെ കാപ്പിരിത്തറ കുത്തിപ്പൊളിക്കണമെന്നാവശ്യപ്പെട്ടത്. ഉറപ്പൊന്നും പറയാതിരുന്നതുകൊണ്ടാകും ബെഞ്ചമിനത് അനുസരിക്കാൻ പോകുന്നില്ലെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് അയാൾ മടങ്ങിയത്. അന്വേഷിക്കുന്ന കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ആ കാപ്പിരിത്തറ കുത്തിത്തുറക്കാൻ അന്നെന്തുകൊണ്ടാണ് തോന്നിയതെന്ന് ബെഞ്ചമിൻ ഇപ്പോഴും ഒരു പിടിയുമില്ല. യുക്തി കൊണ്ട് വിവരിക്കാനാകാത്ത എന്തു പ്രചോദനമാണതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്? എന്തിനോ വേണ്ടി വ്യാകുലപ്പെടുന്ന ആ കീഴാള പോലീസുകാരനോട് തോന്നിയ അനുകമ്പയാകുമോ? ചിലപ്പോൾ അതുകൊണ്ടുതന്നെയാകും ബെഞ്ചമിൻ അയാളെ രാത്രിക്ക് രാത്രി വിളിപ്പിച്ചതും തുറന്ന കാപ്പിരിത്തറയിലെ കണ്ടെത്തലുകൾ കാണിച്ചുകൊടുത്തതും. ആലോചിക്കുമ്പോൾ അതിശയം തോന്നുകയാണ്. തലയില്ലാത്ത ആ അസ്ഥികൂടം കണ്ട് ഉണ്ണിച്ചക്കൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കേസ് തെളിയിച്ചതിന് ഇത്രയ്ക്ക് വികാരാധീനനായതെന്തിനാണെന്ന് എത്രയാലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഉണ്ണിച്ചക്കൻ കുഞ്ഞുമാക്കൗതയുടെ മകനോ മറ്റോ ആയിരിക്കുമോ? അങ്ങനെ സംഭവിക്കാനിടയുണ്ടോ? കുഞ്ഞുമാക്കോതയുടെ ഭാര്യയും മക്കളും എവിടേക്കാണ് പോയതെന്നറിയാമോ? അയ്യാക്കട അനിയത്തി മോനും പറയണത് ശരിയാണേൽ, അവർ കാഞ്ഞിരപ്പള്ളിയിലാട്ടാണ് പോയേക്കണത്. കാഞ്ഞിരപ്പള്ളിയല്ലേ സാറേ നമ്മുടെ അവരാജൻ സാറിൻ്റെ സ്ഥലവും? ഒറ്റക്കൊമ്പൻ ആവേശം നിയന്ത്രിക്കാനാകാതെ ചോദിച്ചു. പിന്നെ അബദ്ധമായോ എന്ന മട്ട് ബെഞ്ചമിനെ നോക്കി. ബെഞ്ചമിൻ ആലോചനയിലായിരുന്നു. എല്ലാവരും ശരിക്കിനും അനുഭവിച്ചു സാറേ. അച്ചമ്പിച്ചാകാതെ വായു വലിച്ചു കിടന്ന് നരകിച്ച പോലെ അവരാച്ചനും കിടക്കുന്നുണ്ടെന്നാ കേട്ടത്. അവരാച്ചൻ സാറ് മിനിഞ്ഞാന്ന് ചത്ത്. ഒറ്റക്കൊമ്പനത് പറഞ്ഞപ്പോ കറുപ്പന്റെ മുഖം വേദന കൊണ്ടെന്ന പോലെ കോടി. വേണ്ടായിരുന്നു, അങ്ങനെ ചാകണ്ടായിരുന്നു. കറുപ്പൻ ആയാസത്തോടെ ഇരുവരെയും നോക്കി. പിന്നെ മനസ്സിലുള്ളത് മുഴുവനായും പറഞ്ഞു. നിങ്ങളുടെ ബൈബിളി പറയണ പോലെ പാപത്തിന്റെ ശമ്പളം മരണമൊന്നുമല്ല സാറേ, ജീവിതമാണ്. നരകിച്ച് നരകിച്ച് ജീവിതമാണോ മരണമാണോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ആ പോക്കണ്ടല്ല, അത് ഇന്ന് അവരാച്ചനിപ്പോ രക്ഷപ്പെട്ട്. കറുപ്പന്റെ മുഖമാകെ കോച്ചി വലിഞ്ഞതുപോലെയായി. ആളിക്കത്തുന്ന ചത്താലും തീരാത്ത പക ഇപ്പോഴും അയാൾ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് തീർച്ചയാണ്. പിന്നെ ആലോചനയോടെ കറുപ്പൻ പറഞ്ഞു, ചാകുന്നതിന് മുമ്പ് ഉണ്ണിച്ചക്കൻ സാർ അവരാച്ചനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ കാപ്പിരിത്തറ പൊളിക്കാൻ സാറിനാട് പറഞ്ഞത്. ബെഞ്ചമിനും അത് ശരിയാണെന്ന് തോന്നി.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1954 ഉറൂബിന്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച നീലക്കുയിൽ എന്ന ചിത്രത്തിനായി പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ ഈണം നൽകി സ്വയം ആലപിച്ച മനോഹരമായൊരു ഗാനമാണിത്. മലയാള സിനിമാ സംഗീതത്തിൽ നാടൻപാട്ടിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും സൗരഭ്യം കൊണ്ടുവന്ന ഈ ഗാനം ഇന്നും മലയാളികളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ജൂൺ 8 എഴുത്തുകാരനും കഥാകൃത്തുമായ ഉറൂബിന്റെ ജന്മദിനം.

0: വളരെ കരുണരസപ്രദമായ രാഗമാണ് മുഖാരി. രൈമൻ തമ്പിയുടെ
1: അടിമലരിണ തന്നെ
0: വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മുഖാരി രാഗം അടിസ്ഥാനപ്പെടുത്തി മാത്രം ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്. മുഖാരി രാഗം അടിസ്ഥാനപ്പെടുത്തി എന്ന് പ്രത്യേകം ഊന്നി പറയാൻ കാര്യം, ശുദ്ധമായിട്ടും ഇത് മുഖാരി രാഗമല്ല. ന്യൂ ജനറേഷൻ മ്യൂസിക് കമ്പോസേഴ്സിൽ ശ്രദ്ധേയനായ ഒരാളാണ് ശ്രീ എം ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളിൽ ഒരെണ്ണമായിരുന്നു പുണ്യം.
1: തണ്ണീർ പന്തലിലെ താന്തമുകിലേ
0: ആദ്യത്തെ വരി ഏതാണ്ട് മുഖാരി തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ വരിയായപ്പോൾ അല്പം ഹുസൈനി അദ്ദേഹം ഇതിലിങ്ങനെ മിക്സ് ചെയ്യുകയാണ്.

രണ്ട് ദൈവതം ഉപയോഗിച്ചിട്ടുള്ള ആ പ്രയോഗം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ താളം. തക്ക തക്കിട്ട തക്ക തക്കിട്ട, താളം ഖണ്ഡചാപ്പ്.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: പനിനീർ പൂക്കൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം തീർത്തും അവാച്യമായൊരനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്. ഒരു ബഹുഭാഷാ ചിത്രമാണെങ്കിലും മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ മലയാളിത്തം നിറഞ്ഞ വരികൾ ശ്രദ്ധേയം. പാശ്ചാത്യ സംഗീതത്തെ നാടൻ സംഗീതവുമായി സമന്വയിപ്പിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് ഇതിൽ തുടക്കം മുതലേ നമുക്ക് കേൾക്കാനാകുന്നത്. പാടും പുതുരാഗങ്ങൾ, ഒളിതൂകും ശുഭകാലങ്ങൾ, ലാവണ്യമേറ്റും ശുഭകാലങ്ങൾ. 1981 ഈ ചിത്രം കണ്ടവർക്ക് തോന്നിയതും ഇങ്ങനെയൊക്കെയാവണം. പാടിയത് യേശുദാസും ജാനകിയും സംഘവും.

0: ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം.
1: അംഗീകാരം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം ഇനി. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമറിന്റെ ഈണം.

0: that we end the morning news. Have
1: आकाशवाणी से पेश है खबरनामा।
2: आकाशवाणी കോഴിക്കോട്, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30:12.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: കലാപ്രദർശനങ്ങൾ കോഴിക്കോട്ടുകാർക്ക് പുതുമയുള്ള കാര്യമല്ല. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലും മറ്റുമായി ഒരു ചിത്ര പ്രദർശനമെങ്കിലും കാണാത്തവർ ചുരുക്കമായിരിക്കും. കോഴിക്കോട് ശില്പങ്ങളുടെയും നഗരമാണ്. ഒരു ശില്പ പ്രദർശനത്തിനും കൂടി വേദിയൊരുങ്ങുകയാണ് നഗരത്തിൽ. ഗുജറാത്തി സ്ട്രീറ്റിലുള്ള ആത്മ ആർട്ട് ഗാലറിയും വരഗ്രീൻ ആർട്ട് കമ്മ്യൂണും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ സൗണ്ട് ഓഫ് സൈലൻസ് എന്ന ശില്പ പ്രദർശനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ആർട്ട് കഫേയിൽ. ഇന്ത്യയിലും വിദേശത്തും ഒട്ടനവധി ചിത്രശില്പ പ്രദർശനങ്ങൾ നടത്തി ഖ്യാതി നേടിയ ജോൺസ് മാത്യുവിന്റെയും കേരള ലളിതകലാ അക്കാദമി അവാർഡടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയ ശില്പി വി കെ രാജന്റെയും സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. കേരളത്തിലെ പ്രമുഖ ശില്പികളിൽ ഒരാളാണ് വി കെ രാജൻ. കോഴിക്കോട് ബീച്ചിലെ റിഥമിക് സൈലൻസ് എന്ന കൂറ്റൻ കരിങ്കൽ ശില്പം അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. കല്ല്, ഗ്രാനൈറ്റ്, മരം, വെങ്കലം എന്നിവയിൽ അദ്ദേഹം തീർത്ത ശില്പങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാണ്.
5: ഇവിടെ ഈ ആത്മയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളിൽ ഞാനും ജോൺസനുമാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. 17 വർക്ക് എൻ്റെയും 15 വർക്ക് ജോൺസൻ്റെയുമാണ്. അപ്പോൾ ടോട്ടലി 32 വർക്ക്. ഇതിൽ ഗ്രാനൈറ്റും വുഡും സ്റ്റീലും ബ്രാസും ഉപയോഗിച്ചിട്ടുണ്ട്. പല സമയത്തും ചെയ്ത വർക്കുകളാണ്. 2003 ചെയ്ത വർക്കുണ്ട്, 2023-24 ചെയ്ത വർക്കെല്ലാം ഉണ്ട്. അങ്ങനെ മിക്സ്ഡ് ആയുള്ളൊരു ഒരു എക്സിബിഷൻ നടത്തിയത്. ഞങ്ങളങ്ങനെ എക്സിബിഷൻ നടത്തുന്ന പ്ലാനിൽ ചെയ്തല്ല. അതൊന്നും വർക്ക് എന്ന് പറഞ്ഞതൊരു നാച്ചുറൽ പ്രോസസ്സ്. രാവിലെ എഴുന്നേൽക്കുക, കുറേ നേരം വർക്ക് ചെയ്യുക, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ ഒരു രീതിയാണ് ശരിക്കത്. അപ്പോൾ എക്സിബിഷൻ വന്നപ്പോൾ നമ്മുടെ ആ വർക്കുകളൊക്കെ ക്രോഡീകരിച്ച് എക്സിബിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് വെർഷൻ ചെയ്യുന്നത് തുഞ്ചമ്പറമ്പിൽ ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ വളരെ ശൂന്യമായിട്ടാണ് വരുന്നത്. അവിടെ വന്നപ്പോൾ പല ഭാഗത്തു നിന്ന് മരത്തിൽ ചങ്ങല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചങ്ങലയുടെ ഉള്ളിൽ ഒരു റിങ് ഉണ്ടാക്കിയാൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്തിട്ടാണ്, വുഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ വുഡിൽ ഒരു വർക്ക് ചെയ്യുന്നത് 2006-07 മറ്റാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വർക്ക് ഒന്നും ഉണ്ടാക്കിക്കളയെന്ന് വിചാരിച്ചിട്ട് ചുമരിൽ വയ്ക്കുന്നത്. വന്നതിങ്ങനെ വെർട്ടിക്കലാണ്, അപ്പോൾ അതിൽ പ്ലസ്സും മൈനസും ഉണ്ട്. ഈ അതിനിടയ്ക്കാണ് നമ്മുടെ സീറോ എന്ന് പറയുന്നത്. സീറോ നമ്മളെ സംബന്ധിച്ച് സബ്സ്റ്റൻസ് ആണ് ശരിക്കും. അതും ഒരു ഒരു ബിംബമോ അല്ലെങ്കിൽ ഒരു പദാർത്ഥമോ ആണ്. പ്ലസ് പോലെ തന്നെ മൈനസ് പോലെ തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ സീറോ എന്നുള്ള വർക്ക് ചെയ്യാനുള്ള കാര്യം. പല ശില്പനാരത്തിൽ ഞാൻ മുമ്പ് ഒരുക്ക് ചെയ്തിട്ടുണ്ട്, സ്പൈറലിംഗ് സൈലൻസ് എന്നുള്ള വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ബീച്ചിലാണ് വർക്ക് വയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വലിയ സാധനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇത് ഈ റിഥമിക് സൈലൻസ് എന്നുള്ളൊരു വർക്ക് തുടങ്ങിയത്. അതാണ് ബീച്ചിലിരിക്കുന്ന ഒരു വലിയ വർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു വർക്ക്, ഒരു ചലനാത്മകമായുള്ളൊരു ഒരു മൊമെന്റ്. എന്നെ കടലിൽ നിന്ന് ചലിക്കുന്നതാണ്, ഇതും ഒരു ചലനത്തിന്റെ ഭാഗമായിട്ടെടുത്ത്. ഇതും ഒരു ചലനമാണ്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ വുഡും മറ്റു മീഡിയാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം കോളേജിൽ കുറച്ചു നേരം പഠിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ കുട്ടികളെ സൗത്ത് ഇന്ത്യ ടൂർ കൊണ്ടുപോയി. അപ്പോൾ അതിലാണ് ഈ സ്റ്റോൺ എനിക്ക് ഏറ്റവും അടുപ്പം തോന്നിയൊരു മീഡിയമായി തോന്നിയത്. ഞാൻ പിന്നെ തിരിച്ച് വന്ന് കല്ലിൽ കുറേശ്ശെ പണിയാൻ തുടങ്ങി. പണിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോൺ ആലയിൽ പോയിരുന്ന് അവരെങ്ങനെയാണ് കല്ല് കൊത്തുന്നത്, എങ്ങനെയാണ് ഈ ടൂൾസ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉള്ളി കാറ്റുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ കുറേശ്ശെ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗുണം കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90-ൽ സുഭാഷ് ബോസ് പാർക്കിൽ ഒരു ക്യാമ്പുണ്ടായിരുന്നു, കലാപീഠവും കോർപ്പറേഷനും ചേർന്നുണ്ടെങ്കിൽ. അപ്പം അതിൽ ഞാൻ ഗ്രാനൈറ്റ് ചെയ്തിരുന്നു, ഒരു കാവടി ഏന്തിയ. കാവടി ഏന്തിയ ശരിക്കും കാവടിയിൽ ഒരു മനുഷ്യരൂപത്തിന് ആവശ്യമില്ല, കാവടി തന്നെ അതിന് നിലനിൽക്കുന്നൊരു എക്സിസ്റ്റൻസ് ഉണ്ട് ശരിക്കും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമാണ് അന്ന് ഇന്ത്യക്കാരനായിട്ട് ഗ്രാനൈറ്റ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു ജാപ്പനീസ് സ്കൾപ്റ്റർ പറഞ്ഞു, അങ്ങനെ ജപ്പാനിലേക്ക് വരാൻ പറ്റുമോ, താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ശരി വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയപ്പോൾ എനിക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റോൺ കാർവിൻ്റെ ഒരു പ്രൊഫസറായിരുന്നു എൻ്റെ ഫ്രണ്ടായി മാറിയത്. ഭയങ്കര കോറികളായ കോറികൾ പോവുകയും അവിടുത്തെ ഗ്രാനൈറ്റ് സ്കൾപ്ചേഴ്സിൻ്റെ

0: ഉളികള് പോവുകയോ അവർ ചെയ്യുന്ന ഈ ടെക്നിക്ക്, അന്ന് നമ്മുടെ നാട്ടിൽ ഈ ഉളിയും ചുറ്റിയും പിടിച്ചുള്ള ടെക്നിക്കേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ വ്യത്യസ്ത രീതിയിലെ മെഷീൻ, എയർ മെഷീൻ, ഇലക്ട്രിക് മെഷീൻ, അപ്പം അതൊക്കെ ഉപയോഗിക്കുന്നത് കാണാനും അത് മനസ്സിലാക്കാനും പറ്റി. അത് എൻ്റെ വർക്കിനൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇതിന് ഉപരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശില്പം എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നല്ല. സാഹിത്യവും മറ്റോ ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശില്പം കാണുക, അതിൻ്റെ ഫോം എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഫോം അതിനെ നമുക്ക് തലവിടാനൊക്കെ പറ്റുന്ന ഒരു ഇതാണ്. ബ്രാങ്കുഷിയുടെ ഈ ശില്പങ്ങളൊക്കെ അന്തർക്ക് പോലും തൊട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അതിനാണ് ഫോമാണ് ശില്പത്തിൻ്റെ അടിസ്ഥാനം. അതിന് ലിറ്ററേച്ചറായിട്ടോ മറ്റോ ഒരു മീഡിയയായിട്ടോ ഒരു ബന്ധവുമില്ല, ഒരു കലാരൂപങ്ങളായിട്ട് ബന്ധവുമില്ല. അത് ഫോമിൽ തന്നെയാണ് അത് ശില്പം നിലനിൽക്കുന്നത്.
1: ജോൺസ് മാത്യു. ശില്പം, ചിത്രകല, ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ സജീവമായ അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി പ്രദർശനങ്ങളിൽ ഭാഗമായിട്ടുണ്ട്. അധ്യാപകനും എഴുത്തുകാരനും കൂടിയായ ജോൺസ് മാത്യു ഇപ്പോൾ ഇന്ത്യയും ഗ്രീസും കേന്ദ്രമാക്കി കലാപ്രവർത്തനങ്ങൾ തുടരുന്നു.
2: സൗണ്ട് ഓഫ് സൈലൻസിലേക്ക് എത്താൻ കാരണം, ഞാൻ ശില്പം ഗ്രാനൈറ്റിൽ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഏർലി മോർണിംഗ് ആണ്, ഒരു 6:30 അല്ലെങ്കിൽ 7 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു സൈലൻസ് ഉണ്ട് ആ സമയത്ത്. ആ സൈലൻസിൽ ഞാൻ ഉളിയും കരിങ്കല്ലും ആയിട്ടുള്ള താളാത്മകമായിട്ടുള്ള ഈ കൊത്തൽ തുടങ്ങുമ്പോൾ അതൊരു മ്യൂസിക്കലായിട്ടാണ് എനിക്ക് തോന്നാറ്. എനിക്ക് മ്യൂസിക്കലായിട്ട് ആർക്കും കൊത്താം, ആഞ്ഞ് വീശി അടിക്കുന്നതിന് പകരം താളാത്മകമായിട്ടും മുട്ടാം. അപ്പോൾ അതൊരു മ്യൂസിക്കായിട്ട് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ഈ ടൈറ്റിലേക്ക് വരാനുള്ള പ്രധാന കാരണം. പിന്നെ ശില്പം ചെയ്യുക എന്ന് പറയുന്നത് ആ പ്രോസസ്സ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട പ്രോസസ്സാണ്. ചിത്രം വരയ്ക്കുന്ന പോലെ തന്നെ ഒരാൾ ചെയ്യേണ്ട പ്രോസസ്സാണ്. അതിലൊരു ഏകാന്തതയുണ്ട്, ദേർ ഇസ് എ ലോൺലിനെസ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സൗണ്ട് ഓഫ് സൈലൻസ് വന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. എക്സിബിഷനെ കുറിച്ചുള്ള ആലോചന 2016 രാജേട്ടന്റെ മേൽനോട്ടത്തിൽ ഞാനും ഹോച്ചിമിനും ജോസഫും വർഗീസും ഒരുമിച്ച് മൂവാറ്റുപുഴയിലുള്ള നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൻ്റെ ഗാർഡനിൽ വേണ്ടിയിട്ട് ഒരുപാട് ശില്പങ്ങൾ ചെയ്യുന്നുണ്ട്. കരിങ്കൽ ശില്പം അതിന് മുൻപും ചെയ്തിട്ടുണ്ട്. ഗസാക്കിൻ്റെ ഇതിഹാസം പാലക്കാട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ശില്പനഗരത്തിൽ ഭാഗഭാക്കായിട്ടുണ്ട്. വയനാട്ടിലൊരു ബിൽഡിംഗ് സുഹൃത്തിൻ്റെ പറമ്പിൽ ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിൽ. അപ്പോൾ ഈ ഗ്രാനൈറ്റ് എന്നുള്ള മീഡിയം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യത്തോട് കണ്ടിരുന്നു. അതിനുശേഷം വേറെ കമ്മീഷൻ വർക്കുകളൊന്നും വരാത്തൊരു അവസ്ഥയിൽ 2016 ഈ റിസോർട്ടിൻ്റെ വർക്കിൻ്റെ ഇടയ്ക്ക് ഞാനാണോ പറയുന്നത് രാജേട്ടനാണോ പറയുന്നത് അറിയില്ല, നമുക്ക് ഒരുമിച്ച് 4 പേർക്കും ഒരുമിച്ച് ഒരു ശില്പങ്ങളുടെ മാത്രം എക്സിബിഷൻ ചെയ്യണം ഗ്രാനൈറ്റിൽ. എല്ലാവരും സമ്മതിക്കുന്നു, ഓക്കെ പറയുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു, രാജേട്ടൻ വർക്ക് ചെയ്യുന്നു, മറ്റ് 2 പേരുടെ കയ്യിലും വർക്ക് ഉണ്ടാവുന്നില്ല. ഈ 2016 മുതൽ ഈ വർഷം വരെ നിരന്തരമായിട്ട് വർക്ക് ചെയ്ത ഒരു വർക്കാണ് ഇവിടെ താഴെ വെച്ചിരിക്കുന്ന ബ്ലൈൻഡ് ബുദ്ധ സ്മൈലിംഗ് എന്ന് പറയുന്നത്. വളരെ കെയർഫുള്ളായിട്ടാണ് ഒരു ഫേസ് കൊത്തിയെടുക്കേണ്ടത്, കാരണം അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ആ ക്യാരക്ടർ മാറും, ബുദ്ധനല്ലാതെ വേറെ ആളായി മാറും. ആ കല്ലെടുത്ത് മാറ്റി വെച്ച് വേറെ കല്ല് തുടങ്ങണം. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വർഷം എടുത്തത്. അതിനിടയ്ക്ക് മറ്റ് പല ശില്പങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ശില്പം മാത്രമെല്ലാം ചെയ്യുക, ഒന്ന് തുടങ്ങി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മാറ്റി വേറൊരു ശില്പം തുടങ്ങുന്നു, അതും കുറച്ച് നേരം നിർത്തി, കുറച്ച് കാലം നിർത്തിയിട്ട് വീണ്ടും വേറൊന്ന് തുടങ്ങും. പിന്നീട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ബുദ്ധൻ്റെ വർക്കിലേക്ക് തന്നെ വരും, തിരിച്ച് മറ്റുള്ള വർക്കുകളിലേക്കും പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. ശില്പങ്ങളുടെ പ്രദർശനം കാണാത്തതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിലുള്ള അധ്വാനമാണ്. ഒന്ന് ശില്പം നിർമ്മിക്കണം, ശില്പം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. രണ്ടാമത് ശില്പം ചെയ്യണമെങ്കിൽ പണം വേണം. ഒരു കല്ല് വീട്ടിലെത്തിക്കാൻ എന്ത് തുടങ്ങുന്നു, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങുന്നു. പിന്നീട് അതിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടൂൾസ് വേണം. ഉളിയും ചുറ്റയും മാത്രം ഉണ്ടായാൽ ഇന്നത്തെ കാലത്ത് നടക്കും, പക്ഷേ ഒരുപാട് വർഷങ്ങളെടുക്കും. ദീർഘകാലം എടുത്തിട്ടാണ് പലതും ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ. ഇന്നിപ്പോൾ മെഷീനറീസ് വേണം, കട്ടിങ് മെഷീൻസ് വേണം, പിന്നെ ഗ്രൈൻഡിങ് മെഷീൻസ് വേണം, പോളിഷിംഗ് മെഷീൻസ് വേണം, പോളിഷിംഗ് പാഡ് വേണം, പുറമെ ഡൈ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. ഇതിനൊക്കെ വ്യത്യസ്ത ബിറ്റുകൾ വാങ്ങണം, ഇലക്ട്രിസിറ്റി വേണം, നമുക്ക് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ മാസ്ക്, ഗ്ലൗസ്, സ്പെഷ്യൽ ട്രൗസർ തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ ഇതിന് വേണം. ഇത് എഫോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വേണം. പണമില്ലാതെ നിങ്ങൾക്ക് കല്ലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, വളരെ ചെറുതൊക്കെ ചെയ്യാം, എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തും. എക്സിബിഷൻ്റെ അനുഭവം എന്നെ സംബന്ധിച്ച് ഐ എം വെരി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒന്ന്, കേരളത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് ആദ്യത്തെ സ്കൾപ്ചർ എക്സിബിഷനാണ്. രണ്ടാമത്തത് 30-ാം തീയതി തുടങ്ങിയ ഈ എക്സിബിഷനിൽ ഇന്നിപ്പോൾ 6-ാം തീയതി ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരുപാട് പേര് വന്ന് കണ്ടു, നല്ല റെസ്പോൺസ്, സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ നല്ല പ്രചാരം, നല്ല അഡ്വർടൈസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. 9.2K

0: വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത് വളരെ ദൂരത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്, കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട്, പാലയിൽ നിന്ന് വന്നിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, തലശ്ശേരിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്, വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എക്സിബിഷനാണ്. ഈ ആർട്ടിൻ്റെ കൊമേഴ്സ്യൽ സാധ്യത കേരളത്തിൽ വളരെ സ്ലോ ആണ്. നേരെ തിരിച്ച് ബോംബെ അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ ചെന്നൈ തുടങ്ങിയ വൻ നഗരങ്ങളിൽ ആർട്ടിനെ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കല ഇഷ്ടപ്പെട്ട ഒരാൾ അദ്ദേഹം വാങ്ങിക്കൊണ്ടുപോകും വീട്ടിലേക്ക്, അദ്ദേഹം അല്ലെങ്കിൽ ഒരു കമ്പനി വാങ്ങിക്കൊണ്ടുപോകും. പക്ഷേ മറിച്ചിട്ട് ആർട്ടിന് വേറൊരു നിലനിൽപ്പ് എന്താണെന്ന് വെച്ചാൽ, ആർട്ടിനൊരു മാർക്കറ്റ് ഉണ്ട്, ഇതിന് റീസെയിൽ വാല്യൂ ഉണ്ട്. ഇത് പല രീതിയിലും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ക്രയവിക്രയം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് യൂറോപ്പിലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ പക്ഷേ ചില നഗരങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു കലാകാരനെ ശരിക്ക് അവനെ വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും അവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ളതും. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് കണ്ട് ആസ്വദിച്ച് അഭിനന്ദനങ്ങൾ പറഞ്ഞ് മാത്രം തീരേണ്ടതല്ല, അത് വാങ്ങുകയും മറിച്ച് വിൽക്കാനുള്ള സാധ്യതകൾ തുറന്നു തരികയാണ് വേണ്ടത്.
1: ആത്മ ആർട്ട് ഗാലറി ക്രിയേറ്റീവ് ഡയറക്ടർ ഡോക്ടർ സൂര്യ പൊയിലിൽ.
2: ആത്മ ആർട്ട് ഗാലറി ഇപ്പോൾ ജനുവരി 20 മുതൽ പ്രവർത്തനം ആരംഭിച്ച കോഴിക്കോട് ഒരു സ്വതന്ത്ര ആർട്ട് ഗാലറിയാണ്. പക്ഷേ ഇതിനു മുൻപ് തന്നെ, അതായത് ഏകദേശം 10-12 വർഷക്കാലത്തോളമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരുപാട് ആർട്ട് വർക്കുകൾ, അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഒരുപാട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട്, വീടുകൾക്ക് വേണ്ടിയിട്ട്, ചുവരുകളും സ്പേസുകളും ഉള്ള എല്ലായിടത്തേക്കും നമ്മൾ ആർട്ട് കൊടുക്കുകയും കച്ചവടം തന്നെ ആയി ആർട്ടിനെ കണ്ട് ആ രീതിയിൽ ഒരു ജീവിതോപാധി കലാകാരന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവർക്കും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ഒരു സ്ഥലം വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അത് എത്തേണ്ടടത്ത് എത്തണം. ആർക്കിടെക്റ്റുകൾ കാണണം, ആർട്ടിന്റെ മാർക്കറ്റ് എവിടെയാണോ അവിടെ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആത്മ ഇങ്ങനൊരു ആർട്ട് ഗാലറി ഇവിടെ ആരംഭിച്ചത്. കോഴിക്കോട് തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ശില്പ പ്രദർശനം നടക്കുന്നത്. പ്രശസ്തനായിട്ടുള്ള ജോൺസ് മാത്യു, അതുപോലെ വി കെ രാജൻ എന്നിങ്ങനെയുള്ള കലാകാരന്മാരുടെ സൃഷ്ടികളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്കൾപ്ചർ എക്സിബിഷൻ കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് പുതിയതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കോഴിക്കോട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അന്വേഷിച്ച് ഞങ്ങളെ അടുത്തേക്ക് എത്തുന്നുണ്ട്. സ്കൾപ്ചർ എക്സിബിഷൻ ആർട്ടിസ്റ്റിന്റെ വാല്യൂ കൊണ്ടും, അതേസമയം ആദ്യമായിട്ടൊരു സ്കൾപ്ചർ എക്സിബിഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ടുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചെത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ആത്മ തന്നെ ഇതിന്റെ മാർക്കറ്റായിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ട്സിനെ സമീപിച്ചിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സ്കൾപ്ചറിനെ ഒന്നുകൂടെ മാർക്കറ്റിലേക്ക് ഇതിന്റെ സാധ്യതകൾ എത്തിക്കാൻ സഹായിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വന്നു പോകുന്നുണ്ട്. നമ്മുടെ ആത്മയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സ്കൾപ്ചർ എക്സിബിഷൻ മാത്രമല്ല, ഇനി അങ്ങോട്ട് നടക്കുന്ന ഏതൊരു പ്രദർശനത്തിനും ഇങ്ങനൊരു സാധ്യത ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് മുന്നോട്ട് അവസരങ്ങൾ നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. June 25 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എല്ലാ കലാസ്നേഹികൾക്കും ആത്മയിലേക്ക് സ്വാഗതം.
1: ഇതുവരെ കേട്ടത് കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലെ ആത്മ ആർട്ട് ഗ്യാലറിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശില്പ പ്രദർശനം സൗണ്ട് ഓഫ് സൈലൻസിന്റെ വിശേഷങ്ങൾ. നിർവഹണ സഹായം ആദിത്യൻ SS.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഇനി ലളിതഗാനങ്ങളാണ്. പി സജിത പാടിയ ഗാനമാദ്യം. ഗാനരചന പൂനൂർ കെ കരുണാകരൻ, സംഗീതം കടുത്തുരുത്തി TR രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം. സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ബോയിങ് ബോയിങ് ഈ ചിത്രത്തിലെ ഗാനമാണിനി യേശുദാസ് പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, രഘുകുമാറിന്റെ ഈണം.

ബാബച്ചൽ ഖാദർ വരികൾ എഴുതി ശ്യാം ഈണം നൽകിയതാണ് അടുത്ത ഗാനം. ജീവന്റെ ജീവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും.

0: ജയചന്ദ്രനും സുശീലയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം മല്ലനും മാധവനും. പി ഭാസ്കറിന്റെ വരികൾ, സംഗീതം കെ രാഘവൻ.
1: Hey, hey.

0: സുവർണ മലരുകൾ.
1: ഇനി നാടകഗാനങ്ങളാണ്. ചിലപ്പതികാരം എന്ന നാടകത്തിലെ ഗാനം കാവാലം ശ്രീകുമാറും സിബല്ലയും പാടിയത്.

0: നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ബഡ്സ് സ്കൂൾ സംസ്ഥാനതല പ്രവേശനോത്സവം മലപ്പുറത്ത്. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ സ്മൃതിശേഖരം. ലോക പരിസ്ഥിതി ദിനം. ട്രോളിംഗ് നിരോധനം നാളെ മുതൽ.

0: 12 വർഷങ്ങളിലെ വികസന കുതിപ്പുമായി രാജ്യം. ബഡ്സ് സ്കൂളുകളുടെയും ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളുടെയും സംസ്ഥാനതല പ്രവേശനോത്സവം മലപ്പുറം വേങ്ങരയിൽ സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പകൽ സമയ പരിപാലനം, സവിശേഷ വിദ്യാഭ്യാസം, പരിശീലനങ്ങൾ, തെറാപ്പികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസന പരിശീലനം എന്നിവയൊരുക്കി തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 187 ബഡ്സ് സ്കൂളുകളും 218 ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളും സംസ്ഥാനത്തുണ്ട്. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിലെ വിവിധ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ അണിനിരന്ന ഘോഷയാത്രയൊരുക്കി. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളിച്ച ഫാസിൽ ഊർങ്ങാട്ടിരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ പങ്കെടുത്തു. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി കെ എം ഷാജി.
1: ഒരുപാട് നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്, ഭിന്നശേഷിക്കാർക്കുള്ള അവകാശങ്ങളുണ്ട്, സർക്കാരിന്റെ ധനസഹായമുണ്ട്, വകുപ്പുകളുണ്ട്, പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്, സാമൂഹിക നീതി സംവിധാനം എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നിനി പുതിയത് ഒരു ഗവൺമെന്റ് വന്നിട്ട് പുതിയ കുറെ കാര്യം പ്രഖ്യാപിക്കുകയല്ല ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഞാൻ വിചാരിക്കുന്നു നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്, എത്രത്തോളമാണ് ഈ കുഞ്ഞുങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നത്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത് എന്നതിന്റെ ഒരു ഓഡിറ്റിംഗ് ആണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കാൻ കഴിയുന്ന പുതിയ പ്രഖ്യാപനങ്ങളെക്കാൾ കൂടുതൽ ഇത് കൃത്യമായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും ജാഗരൂകരായിരിക്കുമെന്ന് ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുകയാണ്. ഏകദേശം ഒരു 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളാക്കാൻ അടിയന്തരമായ ശ്രമങ്ങൾ പെട്ടെന്നുണ്ടാകും എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ്. മറ്റൊന്ന്, ബഡ്സ് ജീവനക്കാർക്ക് ഉള്ള ഇൻഷുറൻസ് പദ്ധതിയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുമെന്നതും ഞാൻ ഇവിടെ നിങ്ങളോട് പറയുകയാണ്.
0: മഹാകവി ഇടശ്ശേരിയുടെ സ്മരണാർത്ഥം പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. ഇടശ്ശേരിയുടെ ദീപ്തസ്മരണയുണർത്തുന്ന സ്വകാര്യ വസ്തുക്കൾ, കവിയുടെ കാലവും ജീവിതവും അടയാളപ്പെടുത്തിയ ചിത്രങ്ങൾ, കവിയെക്കുറിച്ച് പ്രസിദ്ധ നിരൂപകരുടെ ലേഖനങ്ങൾ, ഇടശ്ശേരിയെക്കുറിച്ച് മറ്റ് കവികൾ എഴുതിയ കവിതകൾ തുടങ്ങിയവയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇടശ്ശേരിയുടെ മുഴുവൻ സാഹിത്യ കൃതികളും ഇവിടെയുണ്ട്. ഇടശ്ശേരിയുടെ ശബ്ദം കേൾക്കാനും കൈയെടുത്ത് കാണാനും സ്മൃതിശേഖരത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നൊരുക്കിയ സ്മൃതിശേഖരം ഓൺലൈനായി നാടിന് സമർപ്പിച്ച് ഡോക്ടർ എം ലീലാവതി.
2: ചെറിയ തോതിലെങ്കിലും ഇടശ്ശേരി കവിതകളുടെ അനന്യമായ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ശ്രമിച്ചു എന്നതിലെ ചാരിതാർത്ഥത വളരെ വലുതാണ്. അമ്മ എന്ന ശബ്ദം ദേവിക്ക് പര്യായമാക്കിയതുപോലെ പെറ്റമ്മയെ ദേവിയാക്കുന്ന ഇടശ്ശേരിയുടെ വശസ്സുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ്. എനിക്കും ഒരു മാതായി എന്നെ നിർബന്ധം കൊടുത്തപ്പോൾ കിട്ടിയ നിൽക്കാ ചപ്പടി എന്നുടെ കോന്തലയ്ക്കൽ ഉടക്കിയവൾ അവൾക്ക് കുളിരുന്നു കമ്പിളി വാങ്ങി പിന്നീട് വന്നാൽ ഞാൻ ചെലവേ ഒരട്ടി മണ്ണ് മുതച്ചു കിടപ്പു വീടാകണമേ മമജന്മം എന്ന വരികളിലെ ഒടുങ്ങാത്ത തേങ്ങലും കല്ലാച്ഛാദനം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന നിർമ്മിതിയുടെ ശാന്തയാനന്ദാനുഭൂതിയാണ്. കേരളത്തിലെ സ്ത്രീവർഗമൊട്ടാകെ കവിയോട് ഏറ്റുപറയത്തക്ക വണ്ണം ശ്രൈനശീലതയെയും ശ്രൈനദൈന്യത്തെയും വാക്കുകളിൽ പ്രതിഷ്ഠിച്ച കവിക്ക് ശ്രീവർഗത്തിന്റെ ഒരു പ്രതീക്ഷ എന്ന നിലയ്ക്ക് സാഞ്ജലിയായി പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു.
0: പ്രകൃതിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കും ഭാവിക്കും വേണ്ടി എന്ന സന്ദേശത്തോടെ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം സംസ്ഥാനത്തെങ്ങും വിപുലമായി ആചരിച്ചു. സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഗവൺമെന്റ് വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ നടീലും വിവിധ ബോധവൽക്കരണ പരിപാടികളും നടത്തി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജൈവ വൈവിധ്യ ബോർഡും പ്രൊവിഡൻസ് വിമൻസ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു.
3: വിദ്യാർത്ഥിനികളായ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കും. ഈ മേഖലയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക, ജീവജാലങ്ങളെ സസ്യസമ്പത്തിനെ പരിപാലിക്കുക, അതിനെ സംരക്ഷിക്കുക. അങ്ങനെ എന്ത് ചെയ്യണം? ഈ ഭൂമിയെ, ഈ മണ്ണിനെ, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമിയുടെ നിലനിൽപ്പ് പോലും പ്രശ്നത്തിലാവുകയാണ്, പ്രതിസന്ധിയിലാവുകയാണ്. അപ്പോൾ ഈ ഭൂമിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഈ രംഗത്ത് ഉണ്ടാവണം. മണ്ണിനെ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്ന പോലെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെയും അതേപോലെ നമ്മൾ സംരക്ഷിക്കണം. പിന്നെ എന്താ നമ്മുടെ ചുറ്റും നടക്കുന്നത്? ഇവിടെ സൂചിപ്പിച്ചു എന്താണ്? പ്രകൃതി വിഭവങ്ങളുണ്ട്, അതിങ്ങനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അല്ലെ? നമുക്ക് ആവശ്യത്തിലധികം നമ്മൾ ഉപയോഗിച്ച് ഭൂമി തരുന്ന, ഭൂമി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കുറഞ്ഞു വരികയാണ്. ജലം, മറ്റ് സമ്പത്തുകളൊക്കെ എന്താ സംഭവിക്കുന്നത്? അതൊക്കെ മനുഷ്യൻ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്?

0: വരുന്നത് ആർക്കാണ് വേദനിക്കുന്നത്? ഭൂമിക്ക്. ഞാനൊരു നാട്ടുപുറത്തു നിന്നാണ് വരുന്നത്, ഗ്രാമപ്രദേശത്തു നിന്നാണ് വരുന്നത്. അവിടെയൊക്കെ കുറച്ചും കൂടി മെച്ചാണ്, ഇത്രയൊന്നും ഈ വേസ്റ്റ് കൊണ്ടേ ഡംപ് ചെയ്യുന്നില്ല. ഇവിടേക്ക് വരുമ്പോ എന്താണ്, വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. പ്ലാസ്റ്റിക് വേസ്റ്റ്, അല്ലാത്ത വേസ്റ്റ് അല്ലെ, അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കുവാൻ വേണ്ടി സാധിക്കണം. അല്ലെ, നമുക്ക് നാളെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. ഭൂമിയുടെ ചൂട് കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ടാണ് കൂടുന്നത്? മനുഷ്യന്റെ ഇടപെടൽ അത്തരത്തിലായതുകൊണ്ടാണ് ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്നു. ഈ ചൂട് ഇങ്ങനെ കൂടിക്കൂടി പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് കുറെ സ്പീഷീസ് ഇല്ലാതാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആരാ? ആദ്യം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ആരാ? മനുഷ്യനാണ്.
1: പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ പി മഞ്ജു.
2: നമുക്കറിയാം, ഭൂമി നമ്മളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗ്യാതറിംഗ്, അല്ലെങ്കിൽ ഒരു സ്ലോഗൻ, ഒരു ഓത്ത്, അത്തരം കാര്യങ്ങൾ ഒരു വേൾഡ് എൻവിറോൺമെന്റൽ ഡേക്ക് ഭൂമി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? നെവർ. ഈ ഒരിക്കലും ഇല്ല. ഭൂമി പ്രതീക്ഷിക്കുന്നത് ആക്ഷൻ ആണ്, ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. കാരണം അത്രത്തോളം മനുഷ്യര് നെഗറ്റീവായിട്ട് ഇടപെട്ട് കഴിഞ്ഞു, ചൂഷണം ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഫോർ എവറി ആക്ഷൻ ദേർസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. തേർഡ് ലോ, നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരേ ഒരു ലോ ആണ്. അപ്പോ നമ്മുടെ ആക്ഷനെതിരെ ഭൂമി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2018-19 പ്രളയവും ചുരൽമല ഇഷ്യൂവും ഒക്കെ ഇതിന്റെ റിയാക്ഷൻ ആണ്. ഗിവ് ആൻഡ് ടേക്ക് അല്ലേ എപ്പോഴും, പോളിസി അങ്ങനെയല്ലേ വേണ്ടത്? നമ്മൾ എന്ത് കൊടുക്കുന്ന, നമ്മൾ സൗഹൃദപരമായിട്ട് അധികം ചൂഷണമൊന്നും ചെയ്യാതെ ഗാന്ധിജി പറഞ്ഞതുപോലെ മനുഷ്യരുടെ ആവശ്യത്തിനുള്ള ജൈവ വിഭവങ്ങൾ ലഭ്യമാണ്. അമിത ചൂഷണത്തിനുള്ള ഇതൊന്നും ലഭ്യമല്ല പ്രകൃതിയിൽ എന്നുള്ളത്. അപ്പോ നമ്മൾ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നതും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. 2026 ലോക പരിസ്ഥിതി മെസ്സേജ് എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ അടിയന്തിരമായിട്ട് നടപടി കൈക്കൊള്ളുക. അടിയന്തിരമായിട്ട് എന്നുള്ളത് കോട്സിലാണ്, ബോൾഡിലാണ്, അണ്ടർലൈൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ, ഞാൻ ഇൻക്ലൂഡിംഗ് ഞാനാ പറയുന്നത്, നാളെ പഠിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം നമ്മൾ നാളെ ചെയ്യാം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ UNEP ഈ പ്രാവശ്യത്തെ മെസ്സേജ്, ആഹ്വാനം എന്ന് പറയുന്നത് നാളത്തെ കാര്യം ഇന്ന് ചെയ്യാന്നുള്ളതാണ്. നാളത്തെ കാര്യം ഇന്നേ ചെയ്യണം, ഫോർ നേച്ചർ, ഫോർ ക്ലൈമറ്റ്. എങ്കിൽ മാത്രമേ നമുക്കൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ളതാണ്. ആദ്യം നശിക്കുന്ന സ്പീഷീസ് എന്നായിക്കോട്ടെ, വോട്ട് എവർ, ഹ്യൂമൻ പ്രകൃതിയിൽ നിന്ന് പോയാൽ, അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള സ്പീഷീസ് പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ? നത്തിങ് വിൽ ഹാപ്പൻ. പ്രകൃതി കുറച്ചുകൂടെ ഫ്ലറിഷ് ആയിട്ട് ഭംഗിയായിട്ട് പോകും. പക്ഷേ ഏറ്റവും ചെറിയ എന്താ പറയുക, ബീസ്, തേനീച്ചകൾ പോയാൽ എന്ത് സംഭവിക്കും? ഭൂമിയുടെ എക്സിസ്റ്റൻസ് തന്നെ താളം തെറ്റിപ്പോകും.
1: ജില്ലാ പഞ്ചായത്ത് BMC അംഗം ശശികുമാർ ചേളന്നൂർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
3: ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയെയും പ്രകൃതി ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ജൈവ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വരും തലമുറയ്ക്കും സർവചരാചരങ്ങൾക്കും വേണ്ടി പ്രകൃതിയെ മലിനമുക്തമാക്കുക എന്നത് ഞാൻ ജീവിതചര്യയാക്കും. സർവജീവജാലങ്ങളുടെയും ഏക ആവാസ ഗേഹമായ ഭൂമിയുടെ സുരക്ഷ എന്റെ ധർമ്മമാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
1: മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് കടലിലെ ജൈവസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി പ്രാബല്യത്തിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഇക്കാലയളവിൽ കേരള തീരത്ത് ട്രോളിംഗ് ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിനും കടലിൽ പോകാനും അനുമതിയില്ല. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിനു മുൻപ് മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബറുകളിൽ പ്രവേശിക്കണം. ചെറുവള്ളങ്ങൾക്ക് മാത്രമാണ് ഇക്കാലയളവിൽ മത്സ്യബന്ധനത്തിന് അനുമതി. കാലവർഷ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികളും ശക്തിപ്പെടുത്തും. ട്രോളിംഗ് നിരോധനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ.
4: 1987 ശ്രീ നയനാർ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത്. കൃത്യമായി പറഞ്ഞാൽ 1988 ജൂൺ മാസത്തിലാണ് ട്രോളിംഗ് നിരോധനം ആദ്യമായി നടപ്പിലാക്കിയത്. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് സർക്കാർ ഈ തീരുമാനത്തിലൂടെ സംരക്ഷിച്ചത്. നിയന്ത്രണമില്ലാത്ത മത്സ്യബന്ധനം മൂലം കടലിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്ന കാലഘട്ടമായിരുന്നു അത്. പ്രധാനമായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിലയിലേക്ക് മത്സ്യം വളരെ കുറഞ്ഞിരുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനെടുത്ത ട്രോളിംഗ് നിരോധനം ചരിത്രത്തിന്റെ ഭാഗമാണ്. കടൽ മത്സ്യസമ്പത്ത് സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് സർക്കാർ നടപ്പിലാക്കിയത്.

0: മൺസൂൺ കാലത്താണ് ഭൂരിഭാഗം മത്സ്യങ്ങളുടെയും പ്രജനന കാലഘട്ടം. മുട്ടയും കുഞ്ഞുങ്ങളും കലങ്ങിപ്പോകാതെ അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയാണ് ട്രോളിംഗ് നിരോധനത്തിലൂടെ സർക്കാർ ചെയ്തത്. നോർവേ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെയും കടലുകളിൽ നിയന്ത്രണമില്ലാത്ത അശാസ്ത്രീയ മത്സ്യബന്ധനം മൂലം മത്സ്യസമ്പത്ത് വൻതോതിൽ കുറഞ്ഞതും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതും തദവസരത്തിൽ ഓർക്കേണ്ടതാണ്. കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം ശാസ്ത്രീയമായി നിയന്ത്രണങ്ങൾ തുടർന്നും കൊണ്ടുവരേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖല നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അവയ്ക്കെല്ലാം പരിഹാരം കാണാൻ ആവശ്യമായ തരത്തിലേക്കുള്ള സത്വരമായ നടപടികൾ കേരള സർക്കാർ കൈക്കൊള്ളേണ്ടതുണ്ട്. കേരളത്തിലെ വിവിധ മത്സ്യത്തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതികളുടെ യോഗം കൂടി അവരുടെയും കൂടി നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മത്സ്യസമ്പദം സംരക്ഷിക്കുന്നതിനും ഇപ്പോഴുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരം പ്രായോഗികമായ സമീപനം കൂടി ഈ കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യസമ്പത്തിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ മുൻകൈയെടുത്ത് ചെയ്യേണ്ടതുണ്ട്.
1: നവഭാരത നിർമ്മിതി, പരിഷ്കരണം, അതിജീവനം, പരിവർത്തനം എന്ന മുദ്രാവാക്യത്തിലൂന്നി വികസന പാതയിൽ 12 വർഷം പൂർത്തിയാക്കുകയാണ് രാജ്യം. വ്യത്യസ്ത മേഖലകളിൽ സമഗ്ര പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച ഇന്ത്യ പല രംഗങ്ങളിലും ലോക രാജ്യങ്ങൾക്ക് മാതൃകയായി. സുസ്ഥിര വളർച്ചയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് നടത്തുന്ന തന്ത്രപരമായ മുന്നേറ്റത്തിന്റെ പ്രതിഫലനം വിവിധ മേഖലകളിൽ പ്രകടമാണ്. 12 വർഷത്തെ വികസനയാത്ര വിവിധ മേഖലകളിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് കവിയും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ കാവാലം ശശികുമാർ.
2: ആസൂത്രണത്തിന്റെ രംഗത്തായാലും കൊള്ളാം, നിർമ്മാണത്തിന്റെ രംഗത്തിലായാലും കൊള്ളാം, ഉത്പാദനത്തിന്റെ മേഖലയിലായാലും കൊള്ളാം, ആരോഗ്യത്തിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, അടിസ്ഥാന സൗകര്യത്തിന്റെ മേഖലയിലൊക്കെ ഈ സർക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു വലിയ ഒരു നേട്ടത്തിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് ചില കണക്കുകൾ മാത്രം പറയാൻ പറ്റും. ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി ഭാരതത്തിന് ആവശ്യമുള്ളതിൽ പരമാവധി ഭാരതത്തെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു സംവിധാനം വന്ന സമയത്ത് അത് നമ്മളുടെ ഒരു ആത്മാഭിമാനത്തിന്റെ ഒരു പ്രൈഡിന്റെ ഒരു വളർച്ചയായിരുന്നു. അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ നാം നമ്മളുടെ സ്വയം പര്യാപ്തത മേഖലയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞ സംവിധാനം നമുക്കുണ്ടായിരുന്നു. അത് പ്ലാനിങ്ങുകൾ മാത്രം നടത്തുക, നിർവഹണത്തിന്റെ മേഖലയിലാകുമ്പോൾ എപ്പോഴും പരാജയപ്പെടുക എന്നുള്ള സംവിധാനം ആയതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ളതിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അതിനെ നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റുകയും അത് കൂടിയാലോചനകൾ വഴി താഴെത്തട്ടിലെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുന്ന ഒരു സംവിധാനമായി മാറ്റുകയും ചെയ്തു. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അഴിമതിരഹിതമായ ഭരണമാണ്. 12 വർഷം ഭരിക്കുമ്പോൾ ഈ സർക്കാരിന്റെ പേരിൽ അഴിമതി എന്ന് പറയുന്ന ഒരു ആരോപണം പോലും ആരും ഉന്നയിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. പല മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മേഖലയിൽ, രാജ്യത്തിന്റെ കയറ്റുമതിയുടെ മേഖലയിൽ ഇറക്കുമതിയുടെ കുറവുണ്ടായത്, കയറ്റുമതി 2022 സമയത്ത് 770 ബില്യൺ ഡോളർ ആയിട്ട് നമ്മുടെ വർദ്ധിച്ചിരിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. ഊർജ്ജത്തിന്റെ മേഖലയിൽ 120 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സൗരോർജ്ജത്തിന്റെ മേഖലയിൽ നാം ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു വിപ്ലവമുണ്ട്. ആ വിപ്ലവം ആഗോള സൗരോർജ്ജ സഖ്യം എന്നൊരു സംവിധാനം തന്നെ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന് മേലോട്ടം നിർവഹിച്ചത് ഭാരതമാണ്. കോവിഡ് പോലെയുള്ള വലിയ ഒരു മഹാ ആരോഗ്യ പ്രശ്നം, ആ പ്രശ്നത്തെ നേരിടുവാൻ വേണ്ടിയിട്ട് സ്വന്തമായി വാക്സിൻ കണ്ടുപിടിക്കുകയും കോവിഡ് 19 100 ലേറെ രാജ്യങ്ങൾക്ക് 23 കോടിയിലേറെ ഡോസ് മരുന്നുകൾ സൗജന്യമായി കൊടുക്കുകയും ഒക്കെ ചെയ്ത ഭാരതം എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമല്ല നമ്മൾ എന്ന് മനസ്സിലാക്കണം. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ 4 കോടി വീടുകളാണ് 2024 വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. വീടില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്വച്ഛ് ഭാരത് എന്നുള്ള സംവിധാനത്തിന് ശേഷം ഭാരതത്തിനുണ്ടായ മാറ്റം, ഇപ്പൊ ജൽജീവൻ മിഷൻ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. സാധാരണ നാട്ടുമ്പുറങ്ങളിൽ പോലും 15 കോടി ജനങ്ങൾക്ക് ഈ സർക്കാർ ഈ കാലത്തിനിടയിൽ, ഒരു 10 വർഷ കാലത്തിനിടയിൽ 15 കോടി ജനങ്ങൾക്ക് വീട്ടിനുള്ളിൽ ജലം കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനം ഉണ്ടാക്കി. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ദേശീയപാതയാകട്ടെ, റെയിൽ സംവിധാനമാകട്ടെ, പോർട്ടാകട്ടെ, എയർപോർട്ടാകട്ടെ, എല്ലാ തരത്തിലും വൻ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, സുസ്ഥിരമായ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, രാഷ്ട്രീയ അസ്ഥിരതയില്ലാത്തൊരു സംവിധാനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, സ്വയം പര്യാപ്തതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം വിലയിരുത്തേണ്ട വലിയൊരു ഭാഗം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്ക്, വിദേശ രാജ്യങ്ങൾക്ക് ഭാരതത്വത്തോടുണ്ടായിരിക്കുന്ന മനോനിലയാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള ഭയപ്പാടും തെറ്റായ ധാരണകളും മാറ്റുന്നതിനും സമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഇങ്ങനെയൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത്തരത്തിലൊരു ദിനാചരണം നടത്തുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അത് എത്രയും നേരത്തെ ട്യൂമറിന് കാരണമാണോ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ചികിത്സ എത്രയും നേരത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയുമാണ് ഈ ബ്രെയിൻ ട്യൂമർ ഡേ ആചരിക്കുന്നത്. കാരണം പലതരം ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആൾക്കാരിൽ അവരുടെ ഒരു 5-year സർവൈവൽ റേറ്റ്, അതായത് അത് ബാധിച്ചവരിൽ 5 വർഷം എത്ര പേർ ജീവിച്ചിരിക്കുമെന്നുള്ള സാധ്യത അതിന്റെ തരം അനുസരിച്ച് ചിലതരം ട്യൂമറുകളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പൊതുജനത്തിന് നല്ല അവബോധം ആവശ്യമാണ്.
1: മാഡം, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതു തരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴ ഉണ്ടാകുമ്പോൾ അത് തന്നെയും 2 തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകൾ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് കൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ DNA ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോഫൈബ്രോമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം.

0: പോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യുക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
0: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോർട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോർട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിന് ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്യ ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശംതളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്ക് മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടൊത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധന രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റു പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡീ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത

0: ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മൾ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പൊ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറിയ ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസറസ് സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോതെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന് ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി VD സതീശൻ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും. രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരികൾ, തൊഴിലാളി സംഘടനകൾ, ബജറ്റ് തയ്യാറാക്കുന്ന സംഘം, വകുപ്പ് മേധാവികൾ എന്നിവരുമായി വെവ്വേറെ ചർച്ചകളാണ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നടത്തുക. ഉച്ചയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞർ, സർവകലാശാല

വൈസ് ചാൻസലർമാർ, സാമ്പത്തിക വിദഗ്ധർ, വ്യവസായികൾ, യുവജന സംഘടനകൾ, സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ, വിനോദസഞ്ചാര മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവരുമായി ഓൺലൈനിലും മുഖ്യമന്ത്രി ചർച്ച നടത്തും. 2016 ഉമ്മൻചാണ്ടിക്ക് ശേഷം ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. LDF ഗവൺമെന്റ് PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിന്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗ്യതയെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്നവർ ബെന്നി തോമസിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ ദിനം രാജ്യത്തിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ സവിശേഷ നിമിഷത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ത്യൻ ജനത

ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ ദിനം രാജ്യത്തിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ സവിശേഷ നിമിഷത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ത്യൻ ജനതയ്ക്ക് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകി. സ്വാതന്ത്ര്യാനന്തരമാണ് ആകാശവാണി അതിവേഗം വികസിച്ചത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. രാജ്യത്താകെ ആകാശവാണിക്ക് ഇന്ന് 591 സ്റ്റേഷനുകളുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ 98% ആകാശവാണിയുടെ ശബ്ദമെത്തിക്കാൻ കഴിഞ്ഞു. 23 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലും ആകാശവാണി വിവിധ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ബാഹ്യ സേവന വിഭാഗം 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണമെത്തിക്കുന്നു. ഇതിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിക്കാട്ടാനും പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധിപ്പിക്കാനും കഴിയുന്നു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. റേഡിയോ പ്രക്ഷേപണത്തിലെ പ്രൊഫഷണലിസവും നൈതികതയും പാലിച്ചാണ് ആകാശവാണി എപ്പോഴും പ്രവർത്തിക്കുന്നത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിൻ്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെൻ്ററിലാണ് പരിപാടി. കോമൺവെൽത്ത് പാർലമെൻ്ററി അസോസിയേഷൻ്റെ ഇന്ത്യ റീജിയൻ സോൺ 2 3 സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവെക്കും. കേന്ദ്രമന്ത്രി JP Nadda പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജന സഹായത്തോടെ നടപ്പാക്കുന്ന ആരോഗ്യ ഉറപ്പ് പദ്ധതി നടപ്പാക്കുന്ന രാജ്യത്തെ 36th സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറും. ഇറാനിൽ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങളുണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ 2 മധ്യനഗരമായ ഇസ്ഫഹാനിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ടെഹ്റാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഇറാനെതിരായ ആക്രമണം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP 2nd സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ M. Nagarajayum മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്കാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂൾ വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെൻറ്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തും. മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് ക്വാട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 +1 ക്ലാസ് ആരംഭിക്കും. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5:30 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിൻ്റെ ഭാഗമായി എറണാകുളത്ത് 2 രാസലഹരിയുമായി 3 പിടിയിലായി. മഹാരാഷ്ട്ര സ്വദേശി പ്രസാദ് സർക്കാലെ, കോഴിക്കോട് ചേവായൂർ സ്വദേശി മെൽവിൻ ജേക്കബ്, തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ജാസിം എന്നിവരാണ് ഡാൻസ് ഓഫ് ടീമിൻ്റെ പിടിയിലായത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ

ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിൻ്റെ 1 മുതൽ 4 വരെ ഷട്ടറുകൾ 10 സെൻറ്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 40 സെൻറ്റിമീറ്റർ ഉൾപ്പെടെ ആകെ 80 സെൻറ്റിമീറ്ററാണ് ഉയർത്തിയത്. ഡാമിൻ്റെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി അറിയിച്ചു. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ തിയറി പരീക്ഷകളും മാറ്റി. പുതുക്കിയ തീയതി സർവകലാശാലയുടെ വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗത കുരുക്ക്. പുലർച്ചെ തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമെന്ന് വിലയിരുത്തുന്നു. 3 ദിവസമായി ചുരംപാതയിൽ കുരുക്ക് രൂക്ഷമാണെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. മാക്കൂട്ടം ചുരംപാതയിലൂടെ കൂട്ടുപുഴ വഴി ഇരിട്ടിയിൽ എത്തിയാണ് ഭക്തർ കൊട്ടിയൂർ ദർശനത്തിന് പോകുന്നത്. കൊട്ടിയൂർ റോഡിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർവെപ്പ് ആരംഭിച്ചത്. വൈശാഖ മഹോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. മംഗോളിയയിലെ ഉലാൻബത്താർ ഗുസ്തി ഓപ്പണിൽ പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോ വിഭാഗത്തിൽ ദീപക്കും 125 കിലോ വിഭാഗത്തിൽ ദിനേശുമാണ് സ്വർണം നേടിയത്. 65 കിലോ വിഭാഗത്തിൽ മോഹിത് കുമാറും 97 കിലോ വിഭാഗത്തിൽ വിക്കിയും വെങ്കലം നേടി. ഇതോടെ 8 സ്വർണമടക്കം ഇന്ത്യ 16 മെഡലുകൾ നേടി. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ 3-ാം ദിനം അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 6 വിക്കറ്റിന് 132 റൺസ് എന്ന നിലയിലാണ്. 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇന്നലെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലെയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ഇന്ന് വൈകിട്ട് ഗവൺമെൻറ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനംവകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടാകും. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും എതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിന് ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് 5:00 അവസാനിക്കും. 6-ാം പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. കൊല്ലം ചവറയിൽ അനധികൃതമായി താമസിക്കുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാക്കയിലെ ബഗഹർട്ട് സ്വദേശികളായ മെലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ടാൽ എന്നിവരാണ് അറസ്റ്റിലായത്. 10 വർഷം മുൻപാണ് ഇവർ കേരളത്തിലെത്തിയത്. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താനും തടയാനും പരിശോധന തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു. സിങ്കുകണ്ടം സ്വദേശി മാരിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഓപ്പറേഷൻ P-Hunt ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 7 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:45. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: Evergreen duets.
1: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്കു ശേഷം തുടർന്ന് കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഭൂമി തരംമാറ്റുള്ള അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3rd ദിനം അഫ്ഗാനിസ്ഥാന്റെ 2nd ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. വാർത്തകൾ വിശദമായി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ട്രാൻസ്ജെൻഡറുകൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും ഇക്കാര്യത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ KSRTC ബസ്സുകളിലുമാണ് സൌജന്യ യാത്ര നടപ്പാക്കുന്നതെങ്കിൽ വർഷത്തിൽ 1300 കോടി രൂപയും ഓർഡിനറിയിൽ മാത്രമാണെങ്കിൽ വർഷത്തിൽ 712 കോടി രൂപയും KSRTCക്ക് ബാധ്യതയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 സെന്റിന് താഴെ വരുന്ന അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുക. സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാൻ അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിവാദങ്ങൾ ഒഴിവാക്കുവാനാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ബെന്നി തോമസ് രാജിവെച്ചതെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. നിയമനത്തിൽ യാതൊരു നിയമപ്രശ്നങ്ങളുമില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചതാണെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ ദിനം രാജ്യത്തിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ സവിശേഷ നിമിഷത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. തലമുറ

0: ങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ത്യൻ ജനതയ്ക്ക് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: സ്വാതന്ത്ര്യാനന്തരമാണ് ആകാശവാണി അതിവേഗം വികസിച്ചത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. രാജ്യത്താകെ ആകാശവാണിക്കെന്ന് 591 സ്റ്റേഷനുകളുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ 98% ആകാശവാണിയുടെ ശബ്ദമെത്തിക്കാൻ കഴിഞ്ഞു. 23 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലും ആകാശവാണി വിവിധ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ബാഹ്യസേവന വിഭാഗം 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം എത്തിക്കുന്നുമുണ്ട്. ഇതിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിക്കാട്ടാനും പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധിപ്പിക്കാനും കഴിയുന്നു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 മണിക്കൂറും എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. റേഡിയോ പ്രക്ഷേപണത്തിലെ പ്രൊഫഷണലിസവും നൈതികതയും പാലിച്ചാണ് ആകാശവാണി എപ്പോഴും പ്രവർത്തിക്കുന്നത്.
0: ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. രാജ്യത്തെ കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളുടെ ജീവിതത്തിൽ അന്തസ്സിന്റെയും സുരക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയ അധ്യായമാണ് 12 വർഷവും നരേന്ദ്രമോദി ഗവൺമെന്റ് എഴുതി ചേർത്തതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പ്രധാനമന്ത്രി ജൻധൻ യോജന, ഉജ്ജൽ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന തുടങ്ങിയ സംരംഭങ്ങൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ശക്തി നൽകിയതായി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തീരാജ് മന്ത്രാലയം നാളെ ഗുജറാത്ത് ഗാന്ധിനഗറിൽ ഔട്ട്റീച്ച് ശില്പശാല സംഘടിപ്പിക്കും. മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ശില്പശാലയിൽ പങ്കെടുക്കും. മഹത്തായ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു. രാജ്യം മുഴുവനും ആകാശവാണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആകാശവാണിയിലൂടെ ഏകശ്രേഷ്ഠ ഭാരതത്തിന്റെ ചൈതന്യം ശക്തിപ്പെടുകയാണെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ സിപിഐഎമ്മിന്റെ നിലപാട് അവർ വ്യക്തമാക്കട്ടെയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പണം നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ അത് തിരികെ ലഭിച്ചില്ലെന്നും പുതിയ ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളട്ടെയെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിനെതിരെ പ്രതികാരം ചെയ്യരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. സമാധാന കരാർ നടപ്പാക്കുന്ന ശ്രമങ്ങളെ ഇത് അപകടത്തിലാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനിൽ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങളുണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ 2, മധ്യനഗരമായ ഇസ്ഫഹാനിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ LDF ഗവൺമെന്റ് PM-ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM-ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിന്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിച്ചത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ച് വിലയിരുത്തി. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
2: ബൈപ്പാസ്, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും രാവിലെ സന്ദർശിച്ചത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കുരിപ്പുഴ പാലത്തിന് സമീപം സർവീസ് റോഡിൽ താൽക്കാലിക ഓട അടിയന്തരമായി നിർമ്മിക്കാൻ മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഓടയുടെ സ്ലാബും സർവീസ് റോഡുമായി ഉയർവ്യത്യാസമുള്ള ഇടങ്ങളിൽ അവ പരിഹരിക്കാനും നിർദ്ദേശം നൽകി. കല്ലുന്താഴത്ത് ഇരുഭാഗത്തെയും സർവീസ് റോഡുകൾ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു.

0: ഡോക്ടർ ആനി ജൂല തോമസ്, ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ ദേവപ്രസാദ് ഷാഹു, ദേശീയപാത റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.
1: മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനം അഫ്ഗാനിസ്ഥാന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 21 റൺസ് എടുത്തിട്ടുണ്ട്. ഒന്നാം ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ 152 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ ഇന്നലെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലെയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരവും ഉണ്ടാകും. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിന് ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനം അഫ്ഗാനിസ്ഥാന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവെക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യു ജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായ രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും BJP പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ

0: സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് എൻ ടി എ അറിയിച്ചു. കഴിഞ്ഞ മാസം 12-ന് നടന്ന നീറ്റ് യു ജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ രണ്ട് മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 ആപ്നെ പൂര കിയാ ഹൈ. 90 പൂര ഹോനെ പർ മേരെ ശുഭകാംനായേ ഹൈ. പൂര ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ കെ വൈ സി റദ്ദാക്കിയെന്നും 24 സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ ബി എസ് എൻ എല്ലിന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം കെ വൈ സിയുമായി ബന്ധപ്പെട്ട് ബി എസ് എൻ എൽ യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 ആദ്യമായാണ് അദ്ദേഹം പ്യോങ് യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.

0: 40% कृषि भूमि कुल मिला के ब्रिक्स कंट्रीज के पास है और उत्पादन में भी 42% से ज्यादा हिस्सा ब्रिक्स कंट्रीज का है। 58 करोड़ किसान पूरी दुनिया में हैं, उसमें से लगभग 70% छोटे किसान ब्रिक्स कंट्रीज में निवास करते हैं। 68% कृषि जोते ब्रिक्स कंट्रीज के पास, 68% दुनिया की खाद्य सुरक्षा भी बहुत हद तक इन पर निर्भर करती है। इसलिए ब्रिक्स जब कृषि के बारे में चर्चा करता है तो वो चर्चा केवल ब्रिक्स तक सीमित नहीं रहती, दुनिया की खाद्य सुरक्षा को भी प्रभावित करती है।
1: ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്രസുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാബ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗര കേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യയാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. സൗജന്യയാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ച് വിലയിരുത്തി. ബൈപ്പാസ്, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി പ്രശ്ന സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഗുജറാത്ത് ഗാന്ധിനഗറിൽ നാളെ ഔട്ട്റീച്ച് ശില്പശാല സംഘടിപ്പിക്കും. ഗുജറാത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് നേതാക്കളുമായി നേരിട്ട് ഇടപഴകുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ റെയ്ഡിൽ കണ്ണൂർ മട്ടന്നൂരിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1000+ പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുമായി ഒരാളെ പിടികൂടി. വേങ്ങാട് സ്വദേശി ഷമീറിനെയാണ് പോലീസ് പിടികൂടിയത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ട സ്ത്രീ ഉൾപ്പെടെ 14 പേർ അറസ്റ്റിൽ. പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3rd ദിനം അഫ്ഗാനിസ്ഥാൻ 2nd innings ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 38 റൺസ് എന്ന നിലയിലാണ്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടിയായല്ല പ്രക്ഷേപണം ചെയ്യുന്നത്. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി 9400224440 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ആദ്യഗാനം വടക്കംനാഥൻ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ഓയൻവീട് വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. ചിത്ര പാടിയ ഗാനം ചിത്രം പഞ്ചാഗ്നി കേൾക്കാനായി കാത്തിരിക്കുന്നു. ഒടുമ്പ്രയിൽ നിന്നും ആമി ഇശൽ.

ചമ്പക്കുളം തച്ചൻ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു മണക്കടവിൽ നിന്നും സുശീല സുരേഷ് കുമാർ.

നഖക്ഷതങ്ങൾ ഈ ചിത്രത്തിൽ ചിത്രപാടിയഗാനം ഒ എൻ വിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു കാട്ടിൽ പീടികയിൽ നിന്നും ദിവ.

0: ഗാനോത്സവം.
1: ബിജേഷ് പുറക്കാട് ഭാര്യ കവിതയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ആയുഷ്കാലം, പാടിയത് യേശുദാസും ചിത്രയും. കൈതപ്രത്തിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ചിത്രം അനുപല്ലവി, പാടിയത് യേശുദാസ്. ബിജുതിരുമലയുടെ വരികൾ, കെ ജെ ജോയുടെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു പ്രസാദ് ഇരട്ടക്കുളങ്ങരയിൽ നിന്ന്.

0: ഗാനോത്സവം.
1: പപ്പയുടെ സ്വന്തം അപ്പോസ് ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വിചിത്രമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. സുലൈമാൻ പള്ളിക്കര MLA മുക്ക് അവരുടെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്.

ബ്രഹ്മാസ്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, പി ഭാസ്കരൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു പാലക്കൽ മോഹനൻ, ഷിത, ഹർഷ, നാരായണി എന്നിവർ ഉഗ്രപുരത്തു നിന്ന്.

ഗാനോത്സവം. തട്ടകം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം, രജനിയും സംഗീതവും കൈതപ്രം. കേൾക്കാനായി കാത്തിരിക്കുന്നു മീനു ബാബു കൊമ്മേരി.

വർഷങ്ങൾ പോയതറിയാതെ ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന കുഞ്ഞുമൊയ്തീൻകുട്ടി, സംഗീതം മോഹൻ സിത്താര. കേൾക്കാനായി കാത്തിരിക്കുന്നു ഹാജറ കോഴിച്ചനയിൽ നിന്നും.

നിങ്ങളിപ്പോൾ കേട്ടത് ആരണ്യകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഒ എൻ വിയുടെ വരികൾ, രഘുനാഥ് സേട്ടിൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് സുമി ഫറൂഖ് കോളേജ്.

0: 24/7 in all major languages and dialects while adhering to highest professional ethics and standards in radio broadcasting. With Aman Yadav, Vishnu PS, Akashwani News, Delhi.
1: In the Philippines, 16 people have been killed after a 7.8 magnitude offshore earthquake hit the Mindanao region of the archipelago this morning. More than 200 people have been injured due to the earthquake that also set off a tsunami. The local authorities are still verifying the extent of the fatalities and damage. In cricket, Afghanistan were 98 for 4 in their second innings on day 3 after being asked by hosts India to follow on in the one-off test at New Chandigarh. Earlier today, India's Manav Sutar snared a 6-wicket haul on a dream debut as Afghanistan were bowled out for a paltry 152. Earlier, India declared its first innings at a commanding 564 for 8. The India Meteorological Department, IMD, has issued red alert for heavy rainfall over coastal Karnataka till Wednesday. IMD said conditions are favourable for the further advance of the southwest monsoon into parts of central Arabian Sea, Maharashtra, Telangana, Andhra Pradesh and Tamil Nadu over the next 3 to 4 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says welfare of the poor inspired by Antyodaya driving government policies for the last 12 years. West Bengal set to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana today, marking full coverage of the scheme in the country. Delhi High Court issues notices to the Centre and CBSE on alleged discrepancies in board's on-screen marking system. Israel and Iran trade fresh missile attacks on each other, escalating West Asia conflict. Akashwani celebrates completion of 90 years of trust and public service. And in cricket, India enforce follow-on after bundling out Afghanistan for 152 in their first innings in the one-off test at New Chandigarh. With that, we end the midday news.
2: ആകാശവാണി സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി
4: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 40-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
5: തടിമിടുക്കുകൊണ്ടല്ല, ഹൃദയമിടിപ്പളന്നാണ് കുറ്റവാളിയെ കുരുക്കേണ്ടതെന്ന് പെട്രോവിച്ചിന് അറിയാമായിരുന്നു. 1866 റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഇരട്ട കൊലപാതകം അന്വേഷിക്കുന്ന കുറ്റാന്വേഷകനാണ് പെട്രോവിച്ച്. നിക്കോ എന്ന യുവാവാണ് പ്രതി. മനസ്സിൻ്റെ ഉള്ളറകൾ രംഗവേദികളാക്കിയ ഈ നാടകത്തിൽ നിക്കോവിൻ്റെ മനസ്സ് പെട്രോവിച്ചിൻ്റെ തടവറയിലാണ്. പതിതരുടെ മോചനത്തിന് പണം കൈയാളുന്ന ചൂഷകനെ വകവരുത്തുന്നത് ഒരു മാർഗമായി സ്വീകരിക്കുകയായിരുന്നു കൊലപാതകം ചെയ്ത നിക്കോവ്. അധികാരം കൈയാളുന്നവനെ തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യം നേടുന്ന സായുധ വിപ്ലവങ്ങളുടെ വഴിയിലായിരുന്ന നിക്കോവ് ബുദ്ധിമാനും അസാധാരണനുമായിരുന്നു. ദ്രോഹമനുഭവിക്കുന്ന നിസ്വരായ മനുഷ്യരായിരുന്നു നിക്കോവിൻ്റെ കൂട്ടാളികളെല്ലാം. നിയമം കൈയാളുന്ന പെട്രോവിച്ചും നിയമം അസാധാരണ മനുഷ്യർക്ക് ബാധകമല്ലെന്ന് വിശ്വസിക്കുന്ന നിക്കോവും നേർക്കുനേർ. നാടകം തുടർന്ന് കേൾക്കുക.
6: എന്റെ പ്രിയ സുഹൃത്തെ റസ്കോൾനിക്കോ, നിങ്ങൾ കൃത്യസമയത്ത് ഹാജരായല്ലോ. നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു.
7: എന്താണ് പെട്രോവിച്ച് ഇങ്ങനെ പെരുമാറുന്നത്? ഇതൊന്നുമല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്.
6: എന്താണ് ആലോചിക്കുന്നത്? ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുകയാണെന്ന് കരുതരുത്. എന്റെ ഒരു ശൈലി ഇതാണ്.

0: പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നാത്ത വിധത്തിൽ. എന്നാൽ പോലീസ് സ്റ്റേഷനാണെന്ന് വരുത്തി തീർക്കുക. ഏ
1: ഞാൻ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്?
0: ഈ കടലാസ് ഞാൻ നിങ്ങൾക്ക് തരുവാനായി വച്ചിരുന്നതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയാണോ അതോ വീണ്ടും പകർത്തി എഴുതണോ?
1: എന്ത് കടലാസോ?
0: ഹേ, ഇതിൽ അസ്വസ്ഥനാകേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൃത്യമായി കൈകാര്യം ചെയ്യും.
1: ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയാണ്.
0: റസ്കോൾനിക്കോ, നിങ്ങൾക്ക് എന്തു പറ്റി? പനി മാറിയില്ലേ?
1: ആ, മാറി സർ. കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുമായുള്ള എന്റെ പരിചയത്തെക്കുറിച്ച് അറിയാനായി സാറിന് എന്നെ ചോദ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: ചോദ്യം ചെയ്യലോ?
1: ഇന്നലെ സാർ പറഞ്ഞു ഔദ്യോഗികമായ രീതിയിൽ.
0: ഓ,

0: ആ മാറി സർ. കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുമായുള്ള എൻ്റെ പരിചയത്തെക്കുറിച്ച് അറിയാനായി സാറിന് എന്നെ ചോദ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: ചോദ്യം ചെയ്യലോ?
0: ഇന്നലെ സാറ് പറഞ്ഞു ഔദ്യോഗികമായ രീതിയിൽ.
1: ഓ, പ്രതി കീഴടങ്ങിക്കഴിഞ്ഞല്ലോ.
0: ആര്? ഞാനോ?
1: അല്ല, യഥാർത്ഥ പ്രതി കീഴടങ്ങി. റസ്കോൾനിക്കോവ്, നിങ്ങൾ സമാധാനമായിരിക്കെ, നമുക്ക് ധാരാളം സമയമുണ്ട്. നിങ്ങൾ പുകവലിക്കുമോ? കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? ഇതാ, വേണമെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കൂ. എന്റെ അതിഥിയല്ലേ സമർത്ഥനായ ചിന്തകനായ എഴുത്തുകാരൻ?
0: കാര്യത്തിലേക്ക് കടക്കൂ, എന്നെ ചോദ്യം ചെയ്യൂ, ഞാനെല്ലാം പറയാൻ തയ്യാറായി വന്നിരിക്കുകയാണ്.
1: എന്തു പറയാൻ? എന്ത് തയ്യാറായി? ആ കൊലയെപ്പറ്റിയാണെങ്കിൽ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞല്ലോ.
0: അതെങ്ങനെ ശരിയാവും?
1: ചെയ്ത പ്രതി കുറ്റം സമ്മതിച്ചു, അതിന് നിങ്ങൾ എന്തിന് പരിഭ്രമിക്കുന്നു?
0: അല്ല, അപ്പോൾ കുറ്റം ചെയ്തത്?
1: സാധാരണയായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്തുടരുന്ന നിയമപരമായ ശൈലിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് വിചിത്രമായ നിയമ സമ്പ്രദായമാണ്, സംശയമില്ല. എല്ലാ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് നിസ്സാരമായ വിഷയത്തിൽ സംഭാഷണം ആരംഭിക്കുന്നു. മനസ്സിലായോ?
0: സർ, ഇന്നലെ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി എന്തോ ചില വിചാരണയ്ക്കായി നിങ്ങളുടെ ഓഫീസിൽ വരണമെന്ന്. ഞാൻ വന്നത് അതിനാണ്. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക. റോഡപകടത്തിൽ മരിച്ച ആ മനുഷ്യന്റെ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കണം.
1: എന്തൊരു അക്ഷമയാണ് നിങ്ങൾക്ക്! എഴുത്തുകാരെല്ലാം ഇങ്ങനെയാണോ? എന്തായാലും നിങ്ങളുടെ നിയമത്തെ പറ്റിയുള്ള ലേഖനം, നീതിയെപ്പറ്റിയുള്ള വാദഗതികൾ അപാരം, അപാരം.
0: ദൈവിയെ തന്നെ വിചാരണ ചെയ്യുകയോ പോകാൻ അനുവദിക്കുകയോ ചെയ്യുക.
1: ദൈവമേ, ദേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനെന്തിന് നിങ്ങളെ വിചാരണ ചെയ്യണം? മിസ്റ്റർ റസ്കോൾനിക്കോവ്, നിങ്ങൾ കാരണമില്ലാതെയാണ് അസ്വസ്ഥനാകുന്നത്. ശാന്തനാകൂ, ശാന്തനാകൂ.
0: എനിക്ക് ശാന്തനാകാൻ കഴിയില്ല. ഞാനെല്ലാം തുറന്നു പറയാനാണ് വന്നത്, വിചാരണയ്ക്ക് വിധേയനാകാൻ. എന്നിട്ടും നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല.
1: അപ്പോൾ തയ്യാറെടുപ്പുണ്ട്. സുഹൃത്തെ, നമുക്ക് കുറെ നേരം സംസാരിച്ചിരിക്കാം. നോക്കൂ, ഞാനൊരു അവിവാഹിതനാണ്. പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ മേലുകീഴ് നോക്കുകയോ ചെയ്യാത്തവൻ. സമൂഹവുമായി ഒത്തുചേർന്നു പോകുവാൻ എനിക്ക് നല്ല നിർബന്ധമൊന്നുമില്ല. പൊതുസമൂഹവുമായി എനിക്ക് ബന്ധമില്ല. സമൂഹത്തിൽ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും പോലെ അടുപ്പമില്ലാത്ത രണ്ട് ബുദ്ധിമാന്മാർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കാൻ പറ്റിയ വിഷയം കിട്ടാനായി അരമണിക്കൂറെങ്കിലും എടുക്കും.
0: ബാലിശമായ ചിലക്കൽ കൊണ്ട് ഇയാളെന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്.
1: ഇത് കണ്ടോ, ഞാൻ ചെയ്യുന്നത് ഔദ്യോഗികമായ വ്യായാമങ്ങളാണ്. ഞാൻ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഈ വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. ഈ വ്യായാമം എനിക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നതിനാൽ ഇടയ്ക്കൊരു 5 മിനിറ്റ് എണീറ്റ് നടക്കും.
0: അപ്പോൾ വിചാരണയില്ലേ? എനിക്കിതൊന്നും കേൾക്കാൻ കൗതുകമില്ല.
1: കൗതുകമുള്ള കാര്യങ്ങളാണോ പോലീസ് സ്റ്റേഷനിൽ പ്രതീക്ഷിക്കുന്നത്? എന്നാൽ അങ്ങനെയാണോ? നിങ്ങൾ തന്നെ വിചാരണയെപ്പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഇത്തരം വിചാരണകൾ ചോദ്യം ചെയ്യപ്പെടുന്നവനേക്കാളും ചോദ്യം ചെയ്യുന്നവനെയാണ് അമ്പരപ്പിക്കുന്നതെന്ന് ഞാൻ തീർത്തു പറയുന്നു. ഇതൊക്കെ മാറണം, ഇതൊക്കെ മാറണം, അല്ലേ റസ്കോൾനിക്കോവ്?
0: മാറണം, വ്യവസ്ഥിതി തന്നെ മാറണം.
1: ഒരു കുറ്റവാളിയെ

0: അതും ഉത്തമ ബോധ്യമായാൽ പോലും സമയം വരുന്നതിന് മുമ്പേ ഞാൻ അയാളെ എന്തിനു വിഷമിപ്പിക്കണം? ഉദാഹരണത്തിന്, എനിക്ക് വേണമെങ്കിൽ അയാളെ ഉടൻ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാം. അയാളെ എന്തുകൊണ്ട് കുറച്ച് സമയം പട്ടണത്തിൽ കറങ്ങാൻ അനുവദിച്ചുകൂടാ? നിങ്ങൾക്കിനിയും ഞാൻ പറയുന്നത് വ്യക്തമായില്ലെന്ന് തോന്നുന്നു.
1: മനസ്സിലാവുന്നു, ഏറെ മനസ്സിലാവുന്നു.
0: ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എങ്കിലും മനുഷ്യർ വ്യത്യസ്ത സ്വഭാവക്കാരല്ലേ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. തെളിവുണ്ടാവില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ശരിയാണ്, തെളിവുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, തെളിവുകൾ രണ്ട് രീതിയിലെടുക്കാം.
1: ഒന്നോ രണ്ടോ തെളിവല്ല, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും ശ്രമം. പെട്ടെന്ന് വിചാരണയ്ക്കുരുമ്പെട്ടാൽ അത് നഷ്ടമാകുമെന്നതുകൊണ്ടാണോ?
0: അതെ, അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ശരി. പെട്ടെന്ന് ജയിലിൽ പിടിച്ചിട്ടാൽ അവന്റെ മനസ്സിന്റെ അനിശ്ചിതത്വം മാറും, സ്വസ്ഥമാകും, പിന്നെ അവന് ഭയപ്പെടേണ്ടതില്ല. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ചിരി വരുന്നു അല്ലേ?
1: നിയമസമ്പ്രദായം അടിസ്ഥാനമാക്കി പൊതുക്കേസ് നമുക്കുണ്ടോ? പുസ്തകങ്ങളിൽ വിശദീകരണം ഉണ്ടായിരിക്കാം, അതല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്?
0: അതെ, അതെ, അതെ. ഓരോ കേസും ഓരോ കുറ്റവും അത് നടന്നുകഴിഞ്ഞ ഉടനെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രത്യേക കേസായി മാറുന്നു.
1: നിങ്ങളുടെ ശൈലി എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ ഇരയാണ് ഞാൻ.
0: കുറ്റം ചെയ്തവരെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നു, യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ, ശരീരത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാതെ. അതേസമയം അവന് സംശയം ഉണർത്തണം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നും ഊണിലും ഉറക്കത്തിലും ഞാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും. അത്തരം ഒരവസ്ഥയിൽ ഒരുവൻ സമാധാനത്തോടെ ജീവിക്കാനാവില്ല.
1: അങ്ങനെ തുടർച്ചയായ സംശയവും ഭയവും അവനെ ഭ്രാന്ത് പിടിപ്പിക്കും.
0: അപ്പോൾ അവൻ സ്വയം എന്റെ അടുത്ത് വരും, അല്ലെങ്കിൽ രണ്ടും രണ്ടും നാല് എന്ന രീതിയിൽ വ്യക്തമായി എന്തെങ്കിലും ചെയ്യും. എല്ലാ കുറ്റവാളികളുടെയും മനസ്സ് ഒന്നു തന്നെയാണ്.
1: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
0: കണ്ടോ, കണ്ടോ, കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ. ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ ഖനിയാണ് കേട്ടോ.
1: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
0: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഇയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
1: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
0: ഹേ റസ്കോൾനിക്കോ, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
2: പറഞ്ഞു,
0: പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 40-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിൽ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, പങ്കജ് ഉദാസ് പാടിയ ഗസലുകൾ കേൾക്കാം.

പങ്കജ് ഉദാസ് പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:09. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ബേണി ഇഗ്നീഷ്യസ്.

ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പി ശ്രീകുമാരൻ തമ്പി.

ബിജു തിരുമല രചിച്ച് എസ് പി വെങ്കടേഷ് ഈണമിട്ട് മലേഷ്യ വാസുദേവൻ ആലപിച്ച ഗാനമാകട്ടെ അടുത്തത്. ചിത്രം കാബൂളിവാല.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: എന്നെന്നും കണ്ണേട്ടന്റെ സ്വന്തം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ജെറി അമൽദേവ്.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: ജയചന്ദ്രനും വാണി ജയറാമും ആലപിച്ച ഗാനമാകട്ടെ അടുത്തത്. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ദേവരാജൻ. ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിലെ ഗാനമാകട്ടെ അടുത്തത്. ആലപിച്ചിരിക്കുന്നു ചിത്ര, മധു ബാലകൃഷ്ണൻ. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു DEB ജ്യോതി മിശ്ര.

രാമകൃഷ്ണൻ നായർ രചിച്ച് ദക്ഷിണാമൂർത്തി ഈണമിട്ട് ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നിനക്കു ഞാനും എനിക്കു നീയും.

0: വെളിച്ചമുണ്ടോ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അൽക യാഗ്നിക്, കുമാർ സാനു, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ ആലപിച്ചത്. ആനന്ദ് ബാക്ഷിയുടെ രചന, ബിച്ചു ഷായുടെ സംഗീതം. ചിത്രം ഗുപ്ത്.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം നായകൻ എന്ന ചിത്രത്തിൽ ഇളയരാജ കമാൽ ആലപിച്ചത്. രചനാവാലി, സംഗീതം ഇളയരാജ.

അടുത്ത ഗാനം കേൾക്കാം. അൻപേ ശിവം എന്ന ചിത്രത്തിൽ കമൽഹാസനും കാർത്തിക്കും ആലപിച്ചത്. വൈരമുത്തുവിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: എഫ്എംഇ പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന്റെ പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6:04 55 അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിനായുള്ള കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച തുടങ്ങി. കുട്ടനാട് താലൂക്ക് ഓഫീസിലാണ് രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത്. ഈ മാസം 15 വൈകിട്ട് വരെ വള്ളങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത്തവണ 9 ചുണ്ടം വള്ളങ്ങളെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. വെപ്പ്, ഇരുട്ടുകുത്തി എ, ഇരുട്ടുകുത്തി ബി എന്നീ ഗ്രേഡുകളിലെ 3 വീതം വള്ളങ്ങളെയും പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. ജലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപവത്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ജലോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 24 വിളംബര ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര, വഞ്ചിപ്പാട്ട മത്സരം തുടങ്ങിയവ നടക്കും. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ദൗത്യത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആലപ്പുഴയിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായും യുവാക്കൾക്കായും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും സംഘടന തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി ബി സബിൽ രാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ, അശോക പണിക്കർ, കെ എസ് മുഹമ്മദ്, ആർ സുഭാഷ്, വി എസ് ഉദയകുമാർ, പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ 76 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി എം ബി മോഹനചന്ദ്രൻ അറിയിച്ചു. 90 പേർ ഇതിനകം അറസ്റ്റിലായി. 6 ദിവസത്തിലാണ് ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 300 ഗ്രാമോളം കഞ്ചാവും 0.45 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇതുവരെ ജില്ലയിൽ 61 ക്ലാസുകളാണ് നടന്നത്. ചാരമൂട് ചത്തിയറ VHSS സ്ഥാപന മാനേജർ കൊപ്പാറ എസ് നാരായണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് ഡോക്ടർ ടെസി തോമസ് അർഹയായി. സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ ഏർപ്പെടുത്തിയതാണ് അവാർഡ്. 25,001 രൂപയാണ് പുരസ്കാരമായി നൽകുന്നത്. ഈ മാസം 11 രാവിലെ 10 സ്കൂളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും. വികസനത്തിനും കരുതലിനും പ്രത്യേക പരിഗണന കിട്ടേണ്ട ജില്ലയായ ആലപ്പുഴയെ മാറ്റുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അമ്പലപ്പുഴയിൽ പറഞ്ഞു. ജി സുധാകരൻ MLA ഓഫീസ് പുന്നപ്ര പറവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കമാൽ എം മാഖിൽ അധ്യക്ഷത വഹിച്ചു. ജി സുധാകരൻ MLA, KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് B രാജശേഖരൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ പ്രവർത്തക സമ്മേളനം പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞീൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. തിരുവല്ല യൂണിയൻ സെക്രട്ടറി VR സുനിൽ ക്ലാസ് എടുത്തു. 72 കരയോഗങ്ങളിലെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് VN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് പറവൂർ വിശ്വനാഥനെ സമ്മേളനത്തിൽ ആദരിച്ചു. KPCC വൈസ് പ്രസിഡന്റ് AA ഷുക്കൂർ, മുൻ MLA PP ചിത്രഞ്ജൻ, K വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടായിരത്തി ദേശീയ സെൻസസിന് മുന്നോടിയായി ആലപ്പുഴയിൽ സൂപ്പർവൈസർമാർക്കും എന്യൂമിനേറ്റർമാർക്കുമായുള്ള പരിശീലനം തുടങ്ങി. ജില്ലകളിലെ 6 നഗരസഭകളിലും 6 താലൂക്കുകളിലും വിവിധ ബാച്ചുകളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ, 7:35

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8 മണിക്കും 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 മ്യൂസിക് കൺസേർട്ട്. 11 മണിക്ക് ലളിത ഗാനങ്ങൾ. 2026 June 9 ചൊവ്വ, നാളെ രാവിലെ 6 മണിക്ക് ഡോക്ടർ മൻസൂർ ഒദായി അവതരിപ്പിക്കുന്ന വചനാമൃതം. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലി, തിരുനെല്ലൂർ കരുണാകരന്റെ കവിത നവകേരളം, ആലാപനം ഡോക്ടർ സി.വി. ജിഷാമേരി. പ്രഭാതഗീതം, മുബാറക് ജ്വല്ലറി ശ്രദ്ധ, ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, P.F. മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിത ഗാനങ്ങൾ. 9 മണിക്ക് കയ്യൊപ്പ്, ഡോക്ടർ രാമചന്ദ്ര ഭട്ട് പങ്കെടുക്കുന്നു. 9:30 സുവർണമലരുകൾ. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം. 10:15 അഡീഷണൽ ന്യൂസ് ബുള്ളറ്റിൻ. 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 4:45 6:40 8:40 10 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. തുടർന്ന് അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനം. 6:50 വയലും വീടും, മാറുന്ന കാലാവസ്ഥയും മത്സ്യസമ്പത്തും എന്ന വിഷയത്തിൽ ഡോക്ടർ അനുലക്ഷ്മി ചെല്ലപ്പൻ, സീനിയർ സയന്റിസ്റ്റ്, CMFRI സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8 മണിക്ക് സർഗകേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളിപ്പദങ്ങൾ, കോട്ടയ്ക്കൽ നാരായണനും സംഘവും അവതരിപ്പിക്കുന്നു. 11 മണിക്ക് NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വയ്ക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: 2233. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവെ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾ ബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ MLA കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ .vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ

0: 488 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
1: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻ പറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC Elsa 3 വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അനാരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഉത്പാദനം മുതൽ ഉപയോഗം വരെ എല്ലാ തലങ്ങളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഭക്ഷ്യ വിഷബാധ, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരിക്കുന്നതിനാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 7 നടക്കുന്ന ദിനാചരണത്തിന്റെ ഈ വർഷത്തെ പ്രമേയം

പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്നതാണ്. ഭക്ഷ്യജന്യമായ ധാരാളം രോഗങ്ങളാണ് ആഗോളതലത്തിൽ ഭാരമായി ജനങ്ങളെ ബാധിക്കുന്നത്. ഇത്തരം ഭാരത്തിൽ നിന്നുള്ള പരിഹാരമാണ് പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ആഗോള വെല്ലുവിളിയായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഭക്ഷ്യസുരക്ഷാ ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസം, സാമ്പത്തികമായ വികസനം, മാനുഷിക ശക്തി എന്നിവയെ എല്ലാം സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിന്റെ ഉപയോഗം കൊണ്ട് അഥവാ ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഗതാഗതവും വാർത്താവിനിമയവും ദൂരങ്ങളെ ഇല്ലാതാക്കുന്നു. പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. പച്ചക്കറികളും ധാന്യങ്ങളും എണ്ണയും മറ്റ് സംസ്കരിച്ച എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളും ഓരോ രാജ്യത്തിൽ നിന്നും പരസ്പരം പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നു. ഉത്പാദന സ്ഥലത്തു നിന്നും ഒരു ഭക്ഷ്യവിഭവം വിതരണത്തിനായി വാഹനത്തിൽ എത്തുന്നതിനു മുൻപ് അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. വിളവെടുപ്പ്, സംസ്കരണം, പാക്കേജിംഗ് തുടങ്ങി ധാരാളം പ്രക്രിയകളാണ് ഉള്ളത്. വാഹനത്തിൽ എത്തിച്ച ശേഷം ദിവസങ്ങളോളമുണ്ട് യാത്ര. കാലാവസ്ഥയിൽ ഉള്ള മാറ്റങ്ങൾ, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യമായ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റു പലയിടങ്ങളിലേക്കും രോഗങ്ങൾ പടർന്നേക്കാം. അതിനാൽ തന്നെ ഭക്ഷ്യസുരക്ഷ എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ മുന്നിൽ എത്തുന്ന ഭക്ഷണം ഒന്നാലോചിച്ചാൽ എത്രയോ പേരുടെ കരസ്പർശം പതിഞ്ഞതാണ് വിത്തുനടിയിൽ മുതൽ പാചകം വരെ. അവരുടെ അധ്വാനവും കൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. ഭക്ഷണശീലം ആഗോളതലത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ ഭക്ഷണം പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് ഒരു വെല്ലുവിളിയാണ്. ഓരോ രാജ്യത്തും ഭൂവിഭാഗത്തിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത, ജീവിതരീതി, സാമ്പത്തിക വ്യവസ്ഥ, ഉത്പാദനം മുതലായവ എല്ലാം കണക്കിലെടുത്താണ് ആ പ്രദേശത്തിന്റെ ഭക്ഷ്യ സംസ്കാരം ഉടലെടുക്കുന്നത്. എന്നാൽ ഇതേ ഭക്ഷണം മറ്റൊരു രാജ്യത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ വിഭവങ്ങളുടെ ലഭ്യതയും സംസ്കരണവും കാലാവസ്ഥയും എല്ലാം സ്വാധീനിക്കപ്പെടുന്നു. ഭക്ഷണശീലം മാറുന്നതിനോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലും അനുബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓരോ പുതിയ ഭക്ഷണവും തയ്യാറാക്കുമ്പോൾ അതിന്റെ പ്രക്രിയകളിൽ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പുതിയ തരം ഭക്ഷ്യജന്യ രോഗമായി മാറിയേക്കാം. ഭക്ഷ്യസുരക്ഷ എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അതിൽ കൃഷിക്കാർ, സംസ്കരണശാല, പാക്കിംഗ് സ്ഥാപനങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ, തട്ടുകടയിലെ തൊഴിലാളികൾ, വീട്ടുകാർ തുടങ്ങി ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം അത് ഉപയോഗിക്കേണ്ട കാലാവധി, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അനുവദനീയമായ നിറങ്ങൾ, ഹാനികരമല്ലാത്ത പ്രിസർവേറ്റീവുകൾ എന്നിവയെപ്പറ്റിയെല്ലാം ശരിയായ ബോധ്യമുണ്ടാകണം. പാക്ക് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ എക്സ്പയറി ഡേറ്റ് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ എക്സ്പയറി ഡേറ്റ്, ഉൽപ്പന്നത്തിന്റെ വില എന്നിവയെല്ലാം പാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ പല ഉപഭോക്താക്കളും ബുദ്ധിമുട്ടുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവ കാണത്തക്ക വിധത്തിലുള്ള വലിപ്പത്തിലും അനുയോജ്യമായ സ്ഥലത്തും പാക്കറ്റുകളിൽ ഉണ്ടാകേണ്ടതാണ്. മാംസാഹാരങ്ങൾ പുറത്തുനിന്നും കഴിക്കുമ്പോൾ അത് കൃത്യമായും ശ്രദ്ധിക്കുക. ഷവർമ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വളരെയേറെയാണ്. ഭക്ഷണം പൊതിയാനും സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങിയ കവറുകൾ ആരോഗ്യത്തിന് തികച്ചും ഹാനികരമാണ്. തിരക്കു പിടിച്ച ജീവിത രീതിയിൽ പലരും പാക്കറ്റിൽ ലഭിക്കുന്ന RTE അഥവാ റെഡി ടു ഈറ്റ് ഭക്ഷണം കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇവയിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ ഹാനികരമാണ്. ബർഗർ, പിസ പോലുള്ള ഭക്ഷണങ്ങൾ, ന്യൂഡിൽസ് എന്നിവയെല്ലാം കഴിക്കുന്നത് വളരെ നിയന്ത്രിക്കേണ്ടതാണ്. വീടുകളിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കേടാകും എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നവ ധാരാളം ദിവസം കേടാവാതിരിക്കുകയും ചെയ്യുന്നു. അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് അതിന് കാരണം. ഇതെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ജങ്ക് ഫുഡുകൾ ധാരാളം മധുരവും അനുവദനീയമല്ലാത്ത നിറങ്ങളും ഉൾപ്പെട്ടെന്ന് വരാം. വളരെ രുചികരമായി തോന്നിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും യഥേഷ്ടം കഴിക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെയേറെ ദോഷകരമാണ്. ഇപ്പോൾ കുട്ടികളിലും പൊണ്ണത്തടിയും പ്രമേഹവും ഒക്കെ കാണാറുണ്ട്. ഇത് അവരുടെ ബുദ്ധിവികാസത്തെയും മറ്റ് ശാരീരിക പ്രവർത്തനത്തെയുമെല്ലാം സാരമായി ബാധിക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കണം. മുതിർന്നവരും ഇത്തരം ശീലങ്ങൾ പിന്തുടരേണ്ടതാണ്. പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 3 തരം പച്ചക്കറികളും 2 തരം പഴവർഗ്ഗങ്ങളും ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓരോ

0: വർഷവും ലോകത്തെമ്പാടുമായി 4 ലക്ഷത്തിലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ മൂലം ജീവഹാനി സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിർത്തി കടന്നുവരുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു. വിഷപദാർത്ഥങ്ങളോ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന കീടാണുക്കളോ കലർന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ഇതുവഴിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം. ടിന്നിൽ അടച്ച ഭക്ഷണ സാധനങ്ങളിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകാനുള്ള ഏറെ സാധ്യത. ടിൻ ഭക്ഷണങ്ങൾ അനേറോബിക് സാഹചര്യത്തിൽ ബോട്ടിലിൻ എന്ന വിഷാംശം ഉണ്ടാക്കുകയും അത് ഭക്ഷണത്തെ ഉപയോഗയോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്നു. കാഴ്ചമങ്ങൽ, ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുക, മുഖത്തെയും കാലിലെയും മാംസപേശികൾക്ക് തകരാറ്, തലകറക്കം, ഛർദിൽ, സംസാരശേഷിക്കുറവ് എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതായ സംഭവങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചായയ്ക്ക് നിറം കൂട്ടുന്നതിനുവേണ്ടി രാസവസ്തുക്കൾ ചേർത്ത് മായം കലർന്ന തേയിലപ്പൊടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതായ വാർത്തകൾ മാധ്യമങ്ങളിൽ അടുത്തിടെ വന്നിട്ടുള്ളതാണ്. ഇന്ന് മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളിലും മായം കലർന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മസാലപ്പൊടികളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ 1/4 ടീസ്പൂൺ മഞ്ഞളിൽ 3 മില്ലിലിറ്റർ ആൽക്കഹോൾ ചേർത്ത് നല്ലപോലെ കുലുക്കുക. പിന്നീട് ഇതിൽ 10 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. പിങ്ക് നിറമാകുന്നുണ്ടെങ്കിൽ മായം കലർന്നതാണെന്ന് മനസ്സിലാക്കാം. മുളകുപൊടിയിൽ അല്പം എടുത്ത് കയ്യിലോ പാത്രത്തിലോ ഇട്ട് പതുക്കെ ഉരച്ചാൽ തരിയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭക്ഷ്യപദാർത്ഥത്തിൽ മായം കലർന്നതായി സംശയമുണ്ടെങ്കിൽ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ അറിയിക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, എഡിബിൾ ഓയിൽ പാക്കേജിംഗ് റെഗുലേഷൻ ഓർഡർ 1998 തുടങ്ങി അനേകം നിയമങ്ങൾ നിലവിലുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ അളവിലും കൃത്യമായ സമയത്തും കഴിക്കുന്നതാണ് നല്ല ഭക്ഷണശീലം. എല്ലാ വിഭാഗത്തിലും പെടുന്ന ഭക്ഷണം ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് സമീകൃത ആഹാരമാകുന്നത്. എന്റെ ആരോഗ്യം എന്റെ ചുമതല എന്ന ബോധത്തോടെ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ചേർന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാം. ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള ബോധവൽക്കരണവും ലോക ഭക്ഷ്യസുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം, സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400022. ആകാശവാണി
2: വയലും വേടും.
3: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഇന്ന് ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തികളാണ് നാളത്തെ വലിയ വിജയങ്ങളുടെ അടിത്തറ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും, ഇതേക്കുറിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ സൂര്യ എസുമായുള്ള അഭിമുഖമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, കീടനിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിന്റെ തനതായ ജലസമ്പത്ത് ഒരു കാലത്ത് നാടൻ മീനുകളാൽ സമ്പന്നമായിരുന്നു. കുളങ്ങളിലും തോടുകളിലും പാടശേഖരങ്ങളിലും വയലുകളിലും ധാരാളമായി കണ്ടിരുന്ന പല മീനുകളും ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ തോടുകളിലും കുളങ്ങളിലും സുലഭമായിരുന്ന കരിമീൻ, കണമ്പ്, പൂമീൻ, പള്ളത്തി, കല്ലൻമീൻ, വരാൽ, മുഷി തുടങ്ങി പല ഇനങ്ങളും ഇന്ന് കുറഞ്ഞു വരികയാണ്. ചില മീനുകൾ വംശനാശ ഭീഷണിയിലുമാണ്. ഒരു പ്രദേശത്തെ മീൻ സമ്പത്ത് കുറഞ്ഞാൽ അവിടുത്തെ ജലപരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ട് എന്നതിന്റെ സൂചനയാണത്. കേരളത്തിലെ നെൽവയലുകൾ നാടൻ മീനുകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളായിരുന്നു. നാടൻ മീനുകൾക്ക് ഏറെ പ്രത്യേകതയുമുണ്ട്. നമ്മുടെ തനതായ ഭക്ഷണ സംസ്കാരവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മീനാണ് കരിമീൻ. വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിവുള്ള മീനാണ് വരാൽ. അതുകൊണ്ട് ഓക്സിജൻ കുറവുള്ള സാഹചര്യത്തിലും ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുളങ്ങളിലും വയലുകളിലും ജീവിക്കുന്ന പല നാടൻ മീനുകളും കൊതുകിന്റെ ലാർവയെ ഭക്ഷിക്കുന്നു. ഇത് പ്രകൃതിദത്ത കൊതുക് നിയന്ത്രണത്തിന് സഹായകമാണ്. വെള്ളമില്ലാത്ത സാഹചര്യങ്ങളിലും കുറച്ച് സമയം ജീവിക്കാൻ സാധിക്കുന്ന ഒരു മീനാണ് പള്ളത്തി. നനവുള്ള മണ്ണിലൂടെ ചെറിയ ദൂരം സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയുമത്രേ. ചില നാടൻ മീനുകൾക്ക് നിറം മാറാനുമുള്ള കഴിവുണ്ട്. നാടൻ മീനുകൾ വെറും ഭക്ഷ്യവിഭവമല്ല, അവ നമ്മുടെ സംസ്കാരത്തിന്റെയും പ്രകൃതി സമ്പത്തിന്റെയും ഭാഗമാണ്. ഇവയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ജൈവ വൈവിധ്യവും സംരക്ഷിക്കാം. മഴക്കാലം പൊതുവെ മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ്. അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നാടൻ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും ഈ സമയത്താണ് പ്രജനനം നടത്തുന്നത്. ഇത് സംരക്ഷിക്കാനായാണ് ഈ സമയത്ത് മത്സ്യബന്ധനം നിരോധിക്കുന്നത്. നാളെ മുതൽ ട്രോളിംഗ് നിരോധനമാണ്. ഇന്ന് ഈ പരിപാടിയിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി തരുന്നു. ഇതേക്കുറിച്ച് വിശദമായി നമ്മളോട് പറഞ്ഞു തരുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ സൂര്യ, ഈ ട്രോളിംഗ് നിരോധനത്തിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ചരിത്രം കാണുമല്ലോ, എപ്പോഴാണ് ഇത് തുടങ്ങിയത്, എങ്ങനെ ഇതിന്റെ ഒരു തുടക്കം വന്നത്, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ട്രോൾ ബാൻ അഥവാ ട്രോളിംഗ് നിരോധനം ശരിക്കും ഈ മത്സ്യവർഗങ്ങളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സമുദ്ര പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണ നിയമമാണ്. നമുക്കറിയാം കേരളത്തിൽ 1950കളുടെ മധ്യത്തിലാണ് ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധനം ആരംഭിച്ചത്. അത് 1970-80 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ വ്യാപനം വലിയ തോതിൽ കൂടുകയുണ്ടായി. ഈ കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ അനിയന്ത്രിതമായ ഒരു വ്യാപനത്തിന്റെ ഫലമായിട്ട് പല മത്സ്യങ്ങളുടെ വംശനാശത്തിനും സമുദ്ര പരിസ്ഥിതിയിലെ പല മാറ്റങ്ങൾക്കും ഇത് കാരണമുണ്ടായി. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചില വിദഗ്ധ സമിതികളെ രൂപീകരിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ തേടുകയും ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് 1984 KMFRA ആക്ട് പാസാക്കി. KMFRA ആക്ട് എന്ന് പറയുമ്പോൾ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം. അപ്പോൾ ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ലൈസൻസിങ്, അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ എണ്ണം, അതിന്റെ വലിപ്പം, അതിന്റെ കുതിരശക്തി, എത്രമാത്രം പവറുള്ള എഞ്ചിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിനെല്ലാം ഒരു നിയന്ത്രണം വളരെ കർശനമാക്കുകയാണ് ഈ KMFRA ആക്ട് വഴി ചെയ്തത്. കേരളമാണ് ആദ്യമായിട്ട് ഈ KMFRA ആക്ട് ഇനാക്ട് ചെയ്തത്. അപ്പൊ ഇത് ഒരു മോഡലാക്കി ബാക്കിയുള്ള മാരിടൈം സ്റ്റേറ്റ്സും ഈ KMFRA ആക്ട് പാസാക്കി
1: ഫോളോ ചെയ്തു.
2: അതിനുശേഷം 1988 ട്രോൾ ബാൻ അല്ലെങ്കിൽ ഒരു സീസണൽ ഫിഷറി ബാൻ എന്ന കൺസെപ്റ്റ് വരികയും അത് കേരളം നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പൊ മത്സ്യബന്ധന സാമഗ്രികളിലുള്ള നിയന്ത്രണം, അതാണ് KMFRA ആക്ട് വഴി ചെയ്തത്. അപ്പം ഇതുപോലുള്ള ഒരു നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരുന്നത്

0: വെച്ചിട്ട് ഏതെല്ലാം രീതിയിൽ അത് വർക്കൗട്ട് ആക്കാൻ പറ്റും എന്ന് നമ്മുടെ ഗവൺമെന്റ് തലത്തിലും വേറൊരു രീതിയിലും നോക്കിയപ്പോൾ ഏറ്റവും പ്രായോഗികമായിട്ടുള്ളതും ചിലവ് കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാർഗം ഈ ഒരു ഫിഷിംഗ് ബാൻ അല്ലെങ്കിൽ ട്രോൾ ബാൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ബിക്കോസ് ഇതിന് നമുക്ക് ശരിക്കും മത്സ്യത്തൊഴിലാളികളുടെ ഒരു സപ്പോർട്ട് മാത്രം മതി. അവരിന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് ട്രോൾ ബാൻ തന്നെയാണ്.
1: അങ്ങനെ ഒരു തുടക്കം
0: അങ്ങനെയാണ് തുടക്കം.
1: ഇനിയിപ്പോ ഇത് ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും ഇത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്.
0: എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും ഇത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ മൺസൂൺ കാലാവസ്ഥയിൽ ട്രോൾ ബാൻ തെരഞ്ഞെടുത്തിന്റെ പ്രധാന കാരണം സമുദ്ര മത്സ്യങ്ങളുടെ ഏറെക്കുറെ ഒരു 60% മേലെ മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമാണ് ഈ മൺസൂൺ സീസൺ. അപ്പൊ പ്രജനന കാലം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ മുട്ടയിടുന്ന സീസൺ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം ഇന്ത്യയിൽ മൾട്ടി സ്പീഷീസ് ഫിഷറി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സിംഗിൾ സ്പീഷീസ് ഫിഷറി ഇല്ല. നമുക്ക് ഒരു വല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എയിം ചെയ്യുന്ന മത്സ്യത്തിന്റെ കൂടെ തന്നെ നമുക്ക് വിവിധ ഇനം മത്സ്യങ്ങളും നമുക്ക് ലഭിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ട്രോളിംഗ് നടത്തുമ്പം നമ്മൾ എയിം ചെയ്യുന്ന ഫിഷിന്റെ കൂടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള മത്സ്യങ്ങൾ കിട്ടുകയും ആ മത്സ്യങ്ങളുടെ എല്ലാം തന്നെ സ്പോണിങ് സീസൺ ഈ ഒരു മൺസൂൺ സീസണുമായിട്ട് റിലേറ്റ് ചെയ്ത്, കാരണം അതിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഇനിയും കുറേ പഠിക്കാനുണ്ട് എല്ലാ ഫിഷിന്റെയും കൃത്യമായ രീതിയിലുള്ള സ്പോണിങ് സീസൺ. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഫിഷുകളുടെ എല്ലാം ഒരു പ്രൊട്രാക്റ്റഡ് സ്പോണിങ് സീസണാണ്. പ്രൊട്രാക്റ്റഡ് സ്പോണിങ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു 6 to 7 months എല്ലാ വർഷവും ഇതിങ്ങനെ മുട്ടയിട്ടോണ്ടിരിക്കും. നമ്മുടെ പഠനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ മൺസൂൺ സീസൺ വൺ ഓഫ് ദി പീക്ക് സീസൺസ് ആണ്
1: നടക്കുന്നത്,
0: കൂടുതലും ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൺസൂൺ സീസൺ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് കൂടാണ്ട് തന്നെ ഈ മൺസൂൺ സമയത്ത് സമുദ്രത്തിലെ ജലത്തിന്റെ ഗുണവും പോഷക ഗുണവും മെച്ചപ്പെടുന്ന ഒരു കാലമായിട്ടും കരുതുന്നുണ്ട്. കാരണം കേരള തീരത്ത് അപ്വെല്ലിംഗ് എന്നൊരു ഫിനോമിനൻ നടക്കും. ആ അപ്വെല്ലിംഗിന്റെ ഫലമായിട്ട് ചാകര നമുക്ക് കിട്ടാറുണ്ട്. ആ ചാകര കിട്ടുന്ന സമയം എന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമൃദ്ധിയുടെ കാലം തന്നെയാണത്. അപ്പം ഈ സമുദ്ര പരിസ്ഥിതിയുടെ നില മെച്ചപ്പെടുന്ന ഈ അവസരത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് പ്രയോജനം മാത്രമാണുള്ളത്. ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ മത്സ്യസമ്പത്ത് നിലനിർത്തുവാനും ഈ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. ബിക്കോസ് മത്സ്യങ്ങളെ വളരാൻ നമ്മളൊന്ന് അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിൽ ലഭ്യമാകുന്ന മത്സ്യസമ്പത്തും മെച്ചപ്പെടും. അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ മൺസൂൺ സീസൺ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം മൺസൂൺ സീസണിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ്, സീ ഭയങ്കര റഫാണ്, ഭയങ്കര വേവ് ആക്ഷൻ ഉള്ള ഈ ഒരു ടൈമിൽ ഫിഷിംഗ് ഹോളിഡേയ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫിഷർമാനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഒരു റീസൺ തന്നെയാണ്.
1: ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
0: അതെ അതെ,
1: നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടെ.
0: അതെ, അവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മത്സ്യങ്ങളെയും സംരക്ഷിക്കുക. ഈ ട്രോളിംഗ് ബാൻ സമയത്ത് പ്രധാനമായും നിരോധിച്ചിട്ടുള്ളത് ഹൈ എച്ച് പി എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടുകളെയാണ് പ്രധാനമായും. മെക്കനൈസ്ഡ് ബോട്ട്സ് കാറ്റഗറിയിൽ വരുന്ന ബോട്ടുകളെയാണ് പ്രധാനമായും നിയന്ത്രിച്ചിട്ടുള്ളത്. നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പൂർണ്ണമായും അവർക്ക് മത്സ്യബന്ധനം നടത്താൻ ഉള്ള അധികാരം ആ സമയത്തുണ്ട്. മെക്കനൈസ്ഡ് ബോട്ടുകൾ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ട്രോളിംഗ് എന്ന് പറയുമ്പം ശരിക്കും മത്സ്യങ്ങളെ പിടിക്കാൻ ഏറ്റവും കാര്യക്ഷമമായ ഒരു രീതി എന്ന് പറയുന്നത് ട്രോൾ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധന രീതി തന്നെയാണ്. ആഗോള തലത്തിൽ സമുദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മീനുകളുടെ 1/4 സംഭാവന ചെയ്യുന്നത് ട്രോൾ നെറ്റുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം മില്യൺസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു ലൈവ്ലിഹുഡിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഈ ട്രോൾ ഫിഷറി തന്നെയാണ്. പക്ഷേ ഈ ട്രോൾ ഫിഷറിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് നല്ല വലിയ ഭാരമുള്ള വലകളും അതുപോലെ തന്നെയുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ട്രോൾ നെറ്റിംഗ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിംഗ് നടക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാ മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും ഇങ്ങനെ അടിച്ചു നീക്കുന്ന രീതിയിലുള്ള ഒരു ഫിഷിംഗ് പ്രാക്ടീസാണ് ട്രോളിംഗ് നടത്തുന്നത്. അപ്പൊ ഇത് നടത്തുന്നതിലൂടെ മത്സ്യങ്ങളുടെ ലാൻഡിങ്സ് നമുക്ക് കൂടുതലായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അതേ സമയം തന്നെ കടലിന്റെ അടിത്തട്ടിൽ പല രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുവാനും ഇതിന് സാധിക്കുന്നു. എന്തുകൊണ്ടെന്നറിഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിലെ പല ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നത് മൂലം പല ബയോകെമിക്കൽ പ്രോസസ്സുകൾക്കും ഭംഗം വരുന്നു. ഇത് ശരിക്കും നമ്മുടെ കടലിലെ ഫുഡ് ചെയിനെ തന്നെ
1: ബാധിക്കുന്ന
0: ഒരു പ്രശ്നമാണ്. അപ്പോൾ ഫുഡ് ചെയിനെ ബാധിക്കുമ്പം കടലിന്റെ ആവാസ വ്യവസ്ഥയുടെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പം ഒരു 2 months ഈ ട്രോൾ ബാനിങ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിങ്ങിന്റെ ബാൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിജുവിനേഷൻ ഒരു മറൈൻ ബെന്തിക് ഫ്ലോറ ഫോണയ്ക്കും അതുപോലെ തന്നെ ബാക്കി ജീവജാലങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ഈ ട്രോൾ ബാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്.
1: ഒരു അവധി പുനർജീവനം വരാൻ വേണ്ടി കൊടുക്കുന്നത് മെയിൻ ഉദ്ദേശ്യം അല്ലേ? മറ്റു ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വേണം ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞാല്
0: വേറെ

0: ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിഷ് സ്പോണേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മുട്ടയിടാൻ പ്രാപ്തയായ മത്സ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈ ട്രോളുകളുടെ അനിയന്ത്രിതമായ വ്യാപനമാണല്ലോ ഇങ്ങനെയുള്ള കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നത്. ഇതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ റെഡ്യൂസിങ് ആനുവൽ ഫിഷിംഗ് എഫേർട്ട്, അതായത് ട്രോളുകളുടെ എണ്ണത്തിൽ ആനുവലി ഒരു നമ്പറിൽ ഒരു റിഡക്ഷൻ വരുത്തുക എന്നുള്ളത് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് വെച്ചാൽ സം റെസ്പൈറ്റ് ടു സീ ഫ്ലോർ ഫ്രം ബോട്ടം ട്രോളിംഗ്, അതായത് ബോട്ടം ട്രോളിങ്ങിൽ നിന്ന് ഒരു രണ്ട് മാസത്തേക്കെങ്കിലും നമ്മുടെ സീ ഫ്ലോറിനെ ഒരു ഇളവ് കൊടുക്കുക. പിന്നെ നമ്മുടെ ലോ വാല്യൂ ബൈ ക്യാച്ച് റെഡ്യൂസ് ചെയ്യുക. നമുക്ക് കാണാൻ സാധിക്കും ട്രോളിന്റെ ക്യാച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ ഫിഷുകൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ വലിയ ഹംസില് നമുക്കിങ്ങനെ ചെറു മീനുകളും ലോ വാല്യൂ ആയിട്ടുള്ള ക്യാച്ചുകളും ഇങ്ങനെ കൂനെ കൂനെ ആയിട്ടിരിക്കുന്നത് നമുക്ക് ലാൻഡിംഗ് സെന്ററിൽ പോയാൽ കാണാൻ സാധിക്കും. ഞങ്ങൾ സി എം എഫ് ആർ ഐ ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ട് സ്റ്റോക്ക് അസസ്മെന്റ് എന്ന് പറയും. സ്റ്റോക്ക് അസസ്മെന്റിൽ കടലിൽ ലാൻഡ് ചെയ്യുന്ന ഓരോ മത്സ്യത്തിനും എത്രത്തോളം കടലിൽ അത് ഉണ്ട്, അപ്പൊ കടലിന് എത്രത്തോളം നമുക്കതിനെ പിടിച്ചെടുക്കാൻ പറ്റും, മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ചൂര, ഒരു ഇനം ചൂരയുടെ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് 6,000 ടൺ ആണെങ്കിൽ നമ്മൾ ഓരോ വർഷവും അതിൽ നിന്ന് ഒരു 2,000 ടൺ ആ ഒരു രീതിയിലാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. നമ്മൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ബൈക്യാച്ചുകൾ, ചെറിയ മീനുകളെ അല്ലെങ്കിൽ അതിന്റെ കൂടെ കിട്ടുന്ന പല മീനുകളെയും പറ്റി നമ്മൾ പഠിക്കാറില്ല. അപ്പൊ നമുക്ക് അറിയില്ല അതിന്റെ MSY എത്രയാണ്, അത് കടലിൽ എത്രമാത്രം അതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് അറിയണ്ടാവില്ല. MSY കണ്ടുപിടിച്ചിട്ടുള്ള മത്സ്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും അതിൻ്റെ. പക്ഷെ ആ സമയത്ത് അതിന്റെ കൂടെ വരുന്ന ഈ ചെറു മത്സ്യങ്ങളെയും അല്ലെങ്കിൽ ഈ ലോ വാല്യൂ ക്യാച്ചസിന്റെയും ഒക്കെ MSY എല്ലാം കഴിഞ്ഞ് അതൊരു ഡിപ്ലീറ്റഡ് സ്റ്റാറ്റസിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം കടലിലുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഫുഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ റോളുണ്ട്. ഒരു സ്പീഷീസിനെ എയിം ചെയ്ത് നമ്മൾ അതിന്റെ MSY മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പിടിക്കുമ്പോൾ
1: അതിനെ പ്രൊട്ടക്ട്
0: ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ബാക്കിയുള്ള ആ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അത് ചിലപ്പോൾ ഡിപ്ലീറ്റ് ആയി പോവാം, എൻഡേഞ്ചേർഡ് ആയി പോവാം. അപ്പൊ ഈ ഒരു 2 മാസത്തെ ഒരു കാലയളവ് ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും ഈ ഒരു ബൈക്യാച്ചിന് ഒരു റിഡക്ഷൻ കൊടുക്കാം എന്നുള്ള അതും ഒരു വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെ എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസിന്റെ പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമുക്കറിയാം ടേർട്ടിൽസ്, നമ്മൾ കടലിലുള്ള 5 ടേർട്ടിൽസും അത് പ്രൊട്ടക്റ്റഡ് കടലാമകൾ, അത് പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. അപ്പം ഇവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ ട്രോളിലൊക്കെ ചിലപ്പോൾ ഈ ടേർട്ടിൽസ് കയറി വരും, അതിലിപ്പോൾ ട്രോളിൽ നമ്മളതിന് ടേർട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസസ് ഫിറ്റ് ചെയ്യാറുണ്ട് ഈ ട്രോൾ നെറ്റിൽ. അപ്പം അങ്ങനെയുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ 2 മാസക്കാല അളവിൽ ജസ്റ്റ് അവരെയും ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കാർബൺ ഫുട് പ്രിന്റിന്റെ റിഡക്ഷൻ, ഇന്ന് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലിലുള്ള കാർബൺ ഫുട് പ്രിന്റ്. അതായത് ഒരു സീസണൽ ബാൻ കുറച്ച് ബോട്ടുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഹൈ കാർബൺ എമിഷൻ ഉള്ള ബോട്ടുകൾക്ക് ഒരു ബാൻ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് സീല് കുറയ്ക്കാൻ സാധിക്കും. അതും ഒരു ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണ്. പിന്നെ ഫിഷർമാന്റെ സേഫ്റ്റി
1: ഇതാണ്. അപ്പൊ ഇത് ടോട്ടലി നമ്മുടെ ഒരു മത്സ്യസമ്പത്ത് രക്ഷിക്കാൻ വേണ്ടി ട്രോൾ ബാൻ എന്തായാലും നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ?
0: ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരുപാട് പഠനങ്ങൾ ഇതിന്റെ ഇമ്പാക്ട് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും ഇങ്ങനെ പല ഫിഷറിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബാൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള ഇമ്പാക്ട്സും വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഷ്രിം ഫിഷറി. ശരിക്കും ഒരു ഓവറോൾ ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടായെന്ന് തന്നെയാണ് പറയുന്നത് ബാനിന് ശേഷം. അതോടൊപ്പം തന്നെ ഫ്ലോറിഡ ലോബ്സ്റ്റർ ഫിഷറി, തൈവാൻ ആൻഡ് ഈസ്റ്റ് ചൈനയിലെ ഫിഷറീസ്, ഇങ്ങനെയുള്ള കുറേ ഫിഷറീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാൻ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് കണ്ടിട്ടുണ്ട്.
1: ഇപ്പൊ മാഡം ഈ മത്സ്യമേഖലയിൽ വേറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്നത്?
0: സമുദ്രത്തിലെ മത്സ്യമേഖല ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിത മത്സ്യബന്ധനം തന്നെയാണ്. അമിത മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ സമുദ്ര മത്സ്യ സഞ്ചയത്തിന്റെ പരമാവധി സുസ്ഥിര വിളവ് തരാനുള്ള കഴിവിനെ അതിലംഘിച്ചുകൊണ്ട് സാമ്പത്തികമായും ജൈവികമായ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ മത്സ്യബന്ധനം രൂക്ഷമാക്കുന്നതിനെയാണ് അമിത മത്സ്യബന്ധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഫിഷിംഗ് എന്ന് പറയും. ഈ ഓവർ ഫിഷിംഗ് തന്നെ 2 തരത്തിലുണ്ട്. റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിങ്ങും ഉണ്ട്, ഗ്രോത്ത് ഓവർ ഫിഷിങ്ങും ഉണ്ട്. റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് എന്ന് പറയുമ്പം നമ്മൾ സ്പോണേഴ്സിനെ കൂടുതലായിട്ട് ഓവർ ഫിഷ് ചെയ്യുക. പിന്നെ ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ജുവനൈൽസിനെ കൂടുതലായിട്ട്, അതായത് ചെറു മത്സ്യങ്ങളെ കൂടുതലായിട്ട് ഫിഷിംഗ് ചെയ്യുന്നത് ആണ് ഓവർ ഫിഷിംഗ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതായത് അമിത മത്സ്യബന്ധനം.
1: മുട്ടയിടുന്ന മത്സ്യങ്ങളെ ഓവർ ഫിഷിംഗ് ചെയ്യുന്നു.
0: പിന്നെ ചെറു മീനുകളെയും നമ്മൾ ഒരു തവണയെങ്കിലും ഒരു മത്സ്യത്തിനെ കടലിൽ മുട്ടയിടാൻ അനുവദിച്ചതിന് ശേഷം

0: വിഷം നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ ഒരു മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ബിക്കോസ് ഇപ്പൊ നമ്മൾ അയലയുടെയും ചാളയുടെയും ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ആ മീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് അത് പ്രായപൂർത്തിയായി മുട്ടയിടാൻ പ്രാപ്തിയാവും. അതിന് ഫീക്കണ്ടിറ്റി, അതിന്റെ എഗ്ഗിന്റെ കൗണ്ട് എന്ന് പറഞ്ഞാലും വളരെ കൂടുതലാണ്. അപ്പം ഫാസ്റ്റ് ഗ്രോയിങ് ഹൈലി ഫീക്കണ്ട് ഫിഷസ് അവരൊരിക്കലും അവരുടെ പേരന്റ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് വളർന്നോളും ഫീഡുണ്ടെങ്കിലും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ഫിഷ് ഏതെങ്കിലും രീതിയിൽ ഓവർ ഫിഷ് ആയാലും കുറച്ച് വർഷം കഴിയുമ്പോൾ തനിയെ അത് റിപ്ലനിഷ് ആയി വന്നോളും. പക്ഷെ ചില കാറ്റഗറിയിലുള്ള മത്സ്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പം സ്രാവ്, തെരണ്ടി, ഏട്ട, ക്യാറ്റ് ഫിഷ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള മത്സ്യങ്ങൾ വെച്ചാൽ ശരിക്കും വളരെ കുറച്ച് മാത്രമേ അതിന് ഫീക്കണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഷാർക്കും തെരണ്ടിയും ഒക്കെ 3 to 7 കുഞ്ഞുങ്ങളൊക്കെയാണ് അവയ്ക്ക് ഉണ്ടാവുന്നത്. ഇത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ നമ്മൾ ഇതിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലേക്ക് പോകും. ഇപ്പൊ ഷാർക്കിന്റെ തന്നെ 3 ഹൈലി പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സ്കെഡ്യൂൾ 1 മൂന്ന് ഷാർക്ക്. ഒന്ന് നമ്മുടെ വെയിൽ ഷാർക്ക്, തിമിംഗല ഷാർക്ക്, പിന്നെ ഒന്ന് പോണ്ടിച്ചേരി ഷാർക്ക് എന്ന് പറയും, കർക്കാറിനോസ് ഹെമിയോഡോൺ, പിന്നെ ഒരു ഗാൻജറ്റിക് ഷാർക്ക്. ഇപ്പൊ ഈ ഷാർക്കിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ അവർക്ക് ഫീക്കണ്ടിറ്റി, അതായത് അവരുടെ പപ്സിന്റെ എണ്ണം വളരെ കുറവാണ്. പിന്നെ അവർ ലോങ് ലൈഫാണ്. അപ്പൊ ഈ ചാളയൊക്കെ ഒരു വർഷം കൊണ്ട് മെച്ചുർ ആവുന്ന പോലെ അത് മെച്ചുർ ആവില്ല. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ടു മെച്ചുർ. അപ്പൊ അവയ്ക്കൊക്കെ മാക്സിമം പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. ഈ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ആധുനിക വിദ്യകളുടെ അനിയന്ത്രിതമായ ഉപയോഗം, അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ ചില മത്സ്യങ്ങളും മത്സ്യ ഇനങ്ങളുടെ ലഭ്യതയിലും വരുന്ന ഗണ്യമായ കുറവ്. ഇപ്പൊ സീമുഫാരയുടെ തന്നെ ഒരു സ്റ്റോക്ക് സ്റ്റാറ്റസ് അസസ്മെന്റ് നടത്തിയപ്പോൾ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഫിഷ്, അത് പെരന്റൽ കെയർ കാണിക്കുന്ന ഒരു ഫിഷാണ്. അതായത് ഫീമെയിൽ ഫിഷ് മുട്ടയിട്ട് കഴിഞ്ഞ് മെയിൽ ഫിഷ് അത് ഫെർട്ടിലൈസ്ഡ് ആക്കിയതിനു ശേഷം അത് മൗത്തിലാണ് കീപ്പ് ചെയ്യുന്നത്, വായിക്കകത്താണ് കീപ്പ് ചെയ്യുന്നത്. ഇൻക്യുബേഷൻ പീരീഡും ഒരുപാടുണ്ട്. ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയാണ് യോക്കോടുകൂടി മെയിൽ പേരന്റ് വെളിയിലേക്ക് വിടുന്നത്. അപ്പൊ നമ്മൾ ആ മൗത്ത് ബ്രൂഡറായിട്ടുള്ള ആ ഒരു മെയിൽ പേരന്റിനെ നമ്മൾ അധികമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫീക്കണ്ടിറ്റി വളരെ കുറവാണ്. ആ കുഞ്ഞുങ്ങൾ തന്നെ ഇല്ലാണ്ടാവുകയാണ്. അതൊക്കെ ഒരു വാർണിംഗ് സിഗ്നലാണ് നമ്മളുടെ. പിന്നെ സമുദ്ര മലിനീകരണം, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇന്ന് ഒരു വലിയൊരു മെനസാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പല സ്റ്റഡീസിലും ഫിഷിന്റെ ബോഡിയിൽ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടൻസ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിടിച്ചാലും പിടിച്ചാലും തീരാത്തൊരു അക്ഷയപാത്രമല്ല, മറിച്ച് പിടിച്ച് തീർക്കാവുന്ന ഒന്നാണ് സമുദ്ര മത്സ്യ വിഭവങ്ങൾ എന്നാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇതിനകം അരങ്ങേറിയ മത്സ്യ വിഭവ തകർച്ചകളുടെ ദുരനുഭവങ്ങൾ നമ്മളെ ബോധ്യവാന്മാരാക്കുന്നത്. അത് മാത്രമല്ല, വേൾഡിൽ കുറേ ഫിഷറീസ് ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള പതനങ്ങൾ നമ്മുടെ കടലിലും സാധ്യമാവുമോ എന്ന്. അത് നമ്മൾ ശരിക്കും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇതുവരെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടില്ല എങ്കിലും നേരത്തെ കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ മത്സ്യ തൊഴിലാളികൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് കടൽ തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളുടെ ശരാശരി വലിപ്പത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ കിട്ടുന്നതിൽ കൂടുതലും പൂർണ്ണ വളർച്ച എത്താത്ത മീനുകളാണോ എന്നും, പിടിച്ചെടുക്കുന്ന മീനുകളുടെ ഇനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും, മീൻ കൂട്ടങ്ങളെ കണ്ടെത്താൻ നമ്മൾ എടുക്കുന്ന സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തീർച്ചയായും നമ്മൾ മുൻകൂട്ടി കണ്ട് ഒരു മുൻകരുതൽ സമീപനം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയാണെങ്കിൽ മത്സ്യപരിപാലനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. ശരിക്കും ഒരു കേരള മോഡൽ ഫിഷറീസ് മാനേജ്മെന്റ് ലോകത്തിന് കാഴ്ചവെക്കാനാവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ. അതായത് സംസ്ഥാന ഭരണകൂടവും ഗവേഷണ സ്ഥാപനങ്ങളും സർവോപരി മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഉത്തരവാദിത്തപര മത്സ്യബന്ധനം വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും.
1: ഡോക്ടർ സൂര്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും വിശദമായിട്ട് നമ്മളൊപ്പം പങ്കുവെച്ച് വളരെ നന്ദി.
0: താങ്ക് യു സാർ.
2: ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമാക്കി തന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം? വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കും.

0: ഉപയോഗിക്കുവാൻ കഴിയും. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
0: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
2: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കീടനിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പാളയംകോടൻ. പഴക്കണി തയ്യാറാക്കാൻ പാളയംകോടനാണ് ഏറെ ഫലപ്രദം. ഒരു പഴം തൊലി കളയാതെ 3-4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മുറിച്ച ഭാഗങ്ങളിൽ 1/2 ഗ്രാം കീടനാശിനിയുടെ തരി പതിപ്പിക്കുക. ഈ പഴക്കഷ്ണങ്ങൾ പച്ചക്കറി പന്തലിന് സമീപം ചിരട്ടകളിലാക്കി ഉറി പോലെ കെട്ടിത്തൂക്കിയിടുക. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ ഇന്റലിജൻസ് മാർക്കറ്റ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് ഇരിങ്ങാലക്കുട 22,400 രൂപ, കൊടുങ്ങല്ലൂർ 24,000 രൂപ, തൃശൂർ 22,800 രൂപ, കൊപ്ര കിൻഡലിന് ഇരിങ്ങാലക്കുട 15,120 രൂപ, കൊടുങ്ങല്ലൂർ 13,700 രൂപ, തൃശൂർ തെളിവ് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക കിൻഡലിന് ഇരിങ്ങാലക്കുട എക്സ്പെല്ലർ 3,200 രൂപ, ഇരിങ്ങാലക്കുട ഡി ഓയിൽഡ് 3,150 രൂപ, കൊടുങ്ങല്ലൂർ എക്സ്പെല്ലർ 3,000 രൂപ, തൃശൂർ 3,200 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് കൊടുങ്ങല്ലൂർ 3,900 രൂപ, തൃശൂർ 5,200 രൂപ. പൈനാപ്പിൾ തൃശൂർ 7,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ഇരിങ്ങാലക്കുട കിൻഡലിന് 5,000 രൂപ, കൊടുങ്ങല്ലൂർ കിൻഡലിന് 4,800 രൂപ, തൃശൂർ കിൻഡലിന് 4,500 രൂപ. നേന്ത്രക്കായ കിൻഡലിന് തൃശൂർ പാണ്ടിവരവ് 6,000 രൂപ, തൃശൂർ നാടൻ ലോക്കൽ 6,000 രൂപ, കുന്നംകുളം വരവ് 4,600 രൂപ, കൊടുങ്ങല്ലൂർ പാണ്ടിവരവ് 4,500 രൂപ, ഇരിങ്ങാലക്കുട നാടൻ ലോക്കൽ 4,500 രൂപ, ഇരിങ്ങാലക്കുട പാണ്ടിവരവ് 4,200 രൂപ. അരി ഇരിങ്ങാലക്കുട ചെറുമണി 3,800 രൂപ, മട്ട 4,500 രൂപ. കൊട്ടപ്പാക്ക കിൻഡലിന്

കുന്നംകുളം പുതിയത് 41,000 രൂപ. കുരുമുളക് കിൻഡലിന് കുന്നംകുളം 67,000 രൂപ, ഇരിങ്ങാലക്കുട 68,000 രൂപ, കശുവണ്ടി കിൻഡലിന് ഇരിങ്ങാലക്കുട 12,000 രൂപ. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ. കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യത. 24 മണിക്കൂറിനുള്ളിൽ 7-11 സെന്റിമീറ്റർ മുതൽ

വേഗതയിലും കാറ്റുവീശാനും കാറ്റുവീശുന്ന ശക്തമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ മുകളിൽ പറഞ്ഞ കടൽ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശിക്കുന്നു.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
7: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ

0: സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM, there has been a fire reported on a vessel, MT Marivex, in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence, to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിങ്ങിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി

0: നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. ഒന്നാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് രണ്ടാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം, 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കോഴിക്കോട്.

കോക്ടെയിൽ എന്ന ചിത്രത്തിൽ വിജയ്ദ് യേശുദാസ്, തുളസി യതീന്ദ്രൻ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് രതീഷ് വേഗയുടെ സംഗീതം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഷിബു ചക്രവർത്തി രചിച്ച് ഔസേപ്പച്ചൻ ഈണമിട്ട് സുജാത, നെടുമുടി വേണു എന്നിവർ ആലപിച്ചത്. ചിത്രം വന്ദനം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ശിക്കാരി ശംഭു എന്ന ചിത്രത്തിൽ ദീപക് ആലപിച്ചത്, സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ശ്രീജിത്ത് എഴവണ്ണയുടെ ഈണം.

0: ഇപ്പോൾ കേട്ടത് സമ്മർ ഇൻ ബത്ലേഹിം എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ, ശ്രീനിവാസൻ എന്നിവർ ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: ഇനി കേൾക്കാം കൈതപ്രം രചിച്ച് ഔസേപ്പച്ചൻ ഈണമിട്ട ഗാനം. ചിത്രം ഹരികൃഷ്ണൻസ്. ആലാപനം എം ജി ശ്രീകുമാർ. ചിത്രം

0: മുബാറക് ജ്വല്ലറി. ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗംഗയും ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ദീപക് ദേവ്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. വിധുപ്രതാപും ജോത്സനയും ആലപിച്ചത്. ചിത്രം നമ്മൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു മോഹൻ സിത്താര.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: വെട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ആലപിച്ചത്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ ഈണം.

0: ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം. ഇനി കേൾക്കാം സമാചാർ സന്ധ്യ, ക്ഷമിക്കണം, ഇനി കേൾക്കാം പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
3: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ

0: കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാരാരിക്കുളം ആലപ്പുഴ 10.65 കിലോമീറ്റർ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് അംഗീകാരം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. 220 കോടി രൂപ ഇതിനായി അനുവദിച്ചു. എറണാകുളം കായംകുളം പാതയിൽ ഇരട്ടിപ്പിക്കാൻ ബാക്കിയുള്ള ഒരേ ഒരു ഭാഗമാണിത്. KSRTCയുടെ നടത്തിപ്പും സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയും സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ യോഗത്തിൽ പങ്കെടുത്തു. സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാക്കുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കും. KSRTCയിൽ ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും

0: വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. ആകാശവാണിക്ക് ഇന്ന് 90 വയസ്സ്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ആകാശവാണി എന്ന പേര് 1956 സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സാംസ്കാരികമായും സർഗാത്മകമായും ഇന്ത്യൻ ജനതയെ കോർത്തിണക്കി നിർത്താൻ ആകാശവാണി വലിയ പങ്ക് വഹിക്കുന്നതായി പ്രസാർ ഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി പറഞ്ഞു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ആകാശവാണി രംഗ് ഭവനിൽ ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെയാണ് TSP ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം കേൾക്കാം. യക്ഷിയും ഞാനും എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും മഞ്ജരിയും ആലപിച്ചത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു സാജൻ മാധവ്.

0: renamed All India Radio, marking the beginning of a remarkable journey in broadcasting, information, education and culture. Post-independence, the network expanded rapidly and officially adopted the name Akashvani in 1956. To mark the occasion, Akashvani organized a cultural program named Spectrum at Akashvani's Rang Bhavan in New Delhi today. Talking to Akashvani News, Prasar Bharati Chairman Prasoon Joshi said, Akashvani has served as the backbone of the society for generations.
1: Since the establishment of All India Radio 90 years ago, Akashvani has remained the heartbeat of its listener and of the nation every day and every moment. Through every medium, Akashvani has continued to provide news, information and entertainment in the voices of people living in every corner of the country.
2: Samachar, Suchnaye aur Manoranjan Akashvani deti rahi.
0: India recorded the biggest ever victory in Test cricket, defeating Afghanistan by an innings and 300 runs on the third day of the one-off test in New Chandigarh today. The win surpassed India's previous record test victory by an innings and 272 runs. It also displayed India's dominant bowling performance that saw them take 15 Afghanistan wickets on the third day. India ended their campaign at the inaugural World Yogasan Championships with 114 medals, including 102 gold today. Japan came second with 11 medals, including 3 golds, while Argentina took third, led by Nabila Baraza's 2 golds and 3 silvers. Benchmark domestic equity indices ended around 1% lower today amid weak global cues. Sensex shed 719 points to close at 73,524. NSE Nifty slipped 244 points to settle at 23,123. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents gallantry awards to armed forces and police personnel at defense investiture ceremony at Rashtrapati Bhavan. Ayushman Bharat Pradhan Mantri Jan Arogya Yojana achieves nationwide coverage with West Bengal joining the scheme. A major fire at Vishakhapatnam steel plant in Andhra Pradesh claims 8 lives. India secures continued market access to export aquaculture products, honey and eggs to EU beyond September this year. New Delhi calls for immediate de-escalation of tensions as Israel and Iran exchange fresh strikes. And India records biggest ever victory at Test cricket, defeating Afghanistan by an innings and 300 runs in New Chandigarh. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. That's all in the news at 9. Good night.
3: Akashvani, Kozhikode. ഇനി കേൾക്കാം വിദ്യാഭ്യാസ രംഗം.
4: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. ഭാഷ മനുഷ്യ സംസ്കാരത്തിൽ അനിതര സാധാരണമായ മാറ്റം സമ്മാനിച്ച ഒന്നാണ് ഭാഷയും പഠനവും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് വെള്ളിമാടുകുന്ന് എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക സെമീന സി കെ.
5: ഓരോ ജൂൺ മാസവും വിദ്യാലയമുറ്റങ്ങളിൽ പുത്തൻ തുടക്കത്തിന്റെ സന്ദേശമാണല്ലോ നിറയുന്നത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കണ്ണും മനസ്സുമായി കുട്ടികളെത്തുന്ന സമയം. ഓരോ ക്ലാസ് മുറിയും സാധ്യതകളുടെ ലോകമായി മാറാൻ സജ്ജമാകുന്നു. വളർച്ചയുടെയും അറിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വ്യക്തിത്വ രൂപീകരണത്തിന്റെയും പുതിയ അധ്യായമാണിവിടെ തുറക്കുന്നത്. പഠനത്തെ അർത്ഥപൂർണമാക്കുന്ന സമീപനത്തിൽ മാതൃഭാഷാ പഠനത്തിനുള്ള പ്രസക്തിയും വിദ്യാർത്ഥിയും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സൃഷ്ടിക്കേണ്ട പഠന അന്തരീക്ഷവുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിൽ മലയാളത്തിന് വലിയ സാധ്യതകളുണ്ട്. അതിലുപരി മലയാള ഭാഷ നമ്മുടെ ഉള്ളിലേക്കുള്ള വാതില് തുറക്കുകയോടെയാണ് ചെയ്യുന്നത്. പാഠപുസ്തകത്തിലെ കഥകളും കവിതകളും ലേഖനങ്ങളും കുട്ടികളിൽ സഹാനുഭൂതി, സ്നേഹം, സാമൂഹിക ബോധം, പരിസ്ഥിതി സ്നേഹം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തുന്നുണ്ട്. അതിനുതകുന്ന പാഠങ്ങളാണ് പുസ്തകങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. നമ്മുടെ വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കാനും അറിവുകൾ കൈമാറാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വ്യക്തിത്വം രൂപപ്പെടുത്താനുമാണ് മാതൃഭാഷ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയെ നമ്മളൊരു പഠന വിഷയമായിട്ട് മാത്രം കണക്കാക്കിക്കൂടാ. ജീവിതത്തിൻ്റെ അടിത്തറ കൂടിയാണത്. ഒരു പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ ആശയം ജീവിതവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം.

കേവലം മാർക്ക് വാങ്ങുക എന്നതിലുപരിയായി മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ സമ്മാനിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് എന്ന ബോധ്യത്തോടെ ആയിരിക്കണം പാഠങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ആശയം, രചനാതന്ത്രം, ഭാഷ, വിമർശനാത്മക ചിന്ത തുടങ്ങിയ ഘടകങ്ങളെ സ്വയം വിലയിരുത്താനുള്ള ശ്രമം കൂടി നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഭാഷാ പഠനം വിജയകരമാകുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ പങ്കാളികളാകുമ്പോഴാണ്. ചോദ്യങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അധ്യാപകർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിൽ കുട്ടികൾക്ക് മികച്ച വായനാന്തരീക്ഷം ഒരുക്കാൻ രക്ഷിതാക്കളും സഹായിക്കണം. ഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ പഠനം സ്വാഭാവികമായി സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് 10-ാം തരത്തിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് പരിചയപ്പെടാം. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ് ആദ്യ യൂണിറ്റ്. ശീർഷകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നതെന്ന്. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ചെറിയൊരു ഭാഗമാണ്. മനുഷ്യൻ അവൻ്റെ ചിന്തകളും ആശയങ്ങളും രൂപപ്പെടുത്തുന്നതും കൈമാറുന്നതും പ്രധാനമായും ഭാഷയിലൂടെയാണ് എന്ന സന്ദേശമാണിവിടെ തെളിയുന്നത്. നാം അടുത്ത തലമുറയിലേക്ക് ബോധപൂർവം പകർന്നു കൊടുക്കേണ്ട ചിട്ടകളും ശീലങ്ങളും ചര്യകളും സ്വഭാവ സവിശേഷതകളുമാണ് സംസ്കാരം. അത് അടുത്ത തലമുറയ്ക്ക് ലഭിക്കും. എന്നാൽ ക്ഷമ, ശീലം, ദാനം, ദയ തുടങ്ങിയവയെല്ലാം നമ്മൾ ഭാഷയിലൂടെ അടുത്ത തലമുറയിലേക്ക് പകരേണ്ടിയിരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് ഭാഷയാണ്. ഭാഷ പൂക്കണം, എന്നാലല്ലേ സംസ്കാരം തളിർക്കുകയുള്ളൂ. അങ്ങനെ സമകാലിക പ്രസക്തിയോടെ 16-ഉം 17-ഉം നൂറ്റാണ്ടിലെ കൃതികൾ 21-ാം നൂറ്റാണ്ടിലെ കുട്ടികളുമായി ഇവിടെ സംവദിക്കുകയാണ്. ലോക നന്മയുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാമിന എന്ന കഥാപാത്രത്തെ കുട്ടികൾക്കിവിടെ പ്രവേശകത്തിൽ പരിചയപ്പെടാം. ആരും ചാകാത്ത കഥ കേൾക്കണമെന്നാണ് അവളുടെ ആവശ്യം. നിഷ്കളങ്കമായ ഒരു മനസ്സിൻ്റെ ആഗ്രഹമാണത്. ഇനി നമുക്ക് പാഠഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന കൃതികളായ കഥകൾ അതിമോഹനം എന്ന കാവ്യഭാഗം, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന ആട്ടക്കഥാഭാഗം, മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന ലേഖനം, ഈ 3 പാഠഭാഗങ്ങളാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തുള്ളത്. ചൊല്ലുവാനതിലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്ന വരികൾ ശ്രദ്ധിക്കുക. അതായത് മഹാഭാരത കഥ മുഴുവൻ അതേപടി ചൊല്ലുക സുസാധ്യമല്ല. എങ്കിലും അവിടെ അവിടെ ചിലത് വിട്ട് അവിടെ അവിടെ ചിലത് സ്വീകരിച്ചും ഏറ്റവും ചുരുക്കി ഞാൻ ഈ കഥ പറയാം എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ദ്രോണപർവ്വത്തിലെ കഥ ആരംഭിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് കാവ്യപശ്ചാത്തലം. യുദ്ധത്തിൻ്റെ 11-ാം നാളാണ്. സൈന്യാധിപനായിരുന്ന ഭീഷ്മരുടെ പതനം സംഭവിച്ചപ്പോൾ ധീരനും ബലവാനുമായ കർണനോട് കൗരവസേനയുടെ നായകത്വം ഏറ്റെടുക്കാൻ ദുര്യോധനൻ ആവശ്യപ്പെടുകയാണ്. ഭീഷ്മർ ശരശൈന്യത്തിന്മേൽ വീണ സാഹചര്യത്തിലാണ് ഇങ്ങനൊരാവശ്യം പറയുന്നത്. അതിന് മറുപടിയായി ഒരു പുഞ്ചിരിയോടെ കർണൻ പറയുന്നു, യാഥാർത്ഥ്യം മറച്ചുവെച്ച് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ആരോടും പറയാറില്ല. യാഥാർത്ഥ്യം ഇതാണ്, ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾക്കും സേനാപതിയാകാനുള്ള യോഗ്യതയില്ല. ആചാര്യനുള്ളപ്പോൾ എന്ത് കരുതിയാണ് മറ്റുള്ളവർ പടകൂട്ടുക? ഇന്നും ജീവിച്ചിരിക്കുന്ന യോദ്ധാക്കളിൽ ദ്രോണാചാര്യരോളം പ്രബലനായ മറ്റൊരാളില്ല. അഥവാ ദ്രോണാചാര്യർ യുദ്ധത്തിൽ വീണു പോവുകയാണെങ്കിൽ സൈന്യാധിപത്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അതിനെക്കുറിച്ചോർത്ത് താങ്കൾ ദുഃഖിക്കരുത് എന്നാണ് കർണൻ പറയുന്നത്. അഭിമാനിയായ സുയോധനൻ അതനുസരിച്ച് ദ്രോണരെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. ഇതിലെ പ്രധാന കഥാപാത്രമായ കർണൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കുട്ടികൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും എന്ന് ഉറച്ച നിലപാടോടെ സംസാരിക്കുന്ന കർണൻ്റെ വ്യക്തിത്വം വർത്തമാനകാല സമൂഹത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ. കർണനെ പോലുള്ള കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. 2-ാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന ആട്ടക്കഥാഭാഗം, ഉണ്ണായി വാര്യരുടെ പ്രശസ്തമായ നളചരിതം ആട്ടക്കഥയിലേതാണ് ഈ പാഠഭാഗം. മലയാള ശാകുന്തളം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന കൃതിയാണ് നളചരിതം എന്നറിയാലോ.
കഥകളിയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയുടെ സവിശേഷതകൾ, ഉണ്ണായി വാര്യരുടെ കൃതികളുടെ

സവിശേഷതകൾ, കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ, പ്രയോഗഭംഗി, ശീർഷകത്തിന്റെ പ്രസക്തി, പാഠഭാഗത്ത് തെളിയുന്ന ജീവിത മൂല്യങ്ങൾ, സ്വാഭിപ്രായ രൂപീകരണം എന്നിവയിലാണ് ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ ആട്ടക്കഥാഭാഗത്ത് രാജാവായ നളൻ ഉദ്യാനത്തിൽ നടക്കുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു അരയന്നത്തെ കാണുന്നു. അനക്കം കൂടാതെ ചെന്ന് അതിനെ പിടിക്കുന്നതും തുടർന്ന് അരയന്നം നടത്തുന്ന വിലാപവുമാണ്. തന്നെ പിടിച്ച പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് ഹംസം രാജാവിനോട് പറയുന്നു. എന്റെ സ്വർണ്ണ ചിറകുകൾ കണ്ടുകൊണ്ടാണ് അങ്ങെന്നെ പിടികൂടിയതെങ്കിൽ അങ്ങ് ധനികനാവില്ല, ഇരട്ടി ദോഷങ്ങൾ വന്നു ചേരും എന്നും പറയുന്നു. അരയന്നം സ്വന്തം കുടുംബത്തെ ഓർത്ത് വിലപിക്കുന്നു. ഒടുവിൽ രാജാവ് ഹംസത്തെ വിട്ടയക്കുന്നു. നിന്റെ ഇഷ്ടം പോലെ നീ പറന്നുപോയിക്കൊള്ളൂ എന്ന് രാജാവ് പറയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ആകാശത്തിലേക്ക് ആ പക്ഷി ചിറക് വിരിച്ച് പറന്നുപോവുകയാണ്. സ്വാതന്ത്ര്യം എന്ന മൂല്യത്തെ ഒരു പക്ഷിയെ മുൻനിർത്തിയാണ് ഇവിടെ വെളിവാക്കുന്നത്. ശാരീരികമായ മോചനമല്ല സ്വാതന്ത്ര്യം. സ്വാർത്ഥതയും ഭയവും സംശയവും എല്ലാം അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളാണ്. സ്നേഹം പോലും ബന്ധനമായി മാറാറുണ്ട്. അതിനെയെല്ലാം മറികടക്കാൻ ബുദ്ധിപൂർവ്വം

സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ ആകാശത്തിലേക്ക് ആ പക്ഷി ചിറക് വിരിച്ച് പറന്നു പോവുകയാണ്. സ്വാതന്ത്ര്യം എന്ന മൂല്യത്തെ ഒരു പക്ഷിയെ മുൻനിർത്തിയാണ് ഇവിടെ വെളിവാക്കുന്നത്. ശാരീരികമായ മോചനമല്ല സ്വാതന്ത്ര്യം. സ്വാർത്ഥതയും ഭയവും സംശയവും എല്ലാം അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകളാണ്. സ്നേഹം പോലും ബന്ധനമായി മാറാറുണ്ട്. അതിനെല്ലാം മറികടക്കാൻ ബുദ്ധിപൂർവമുള്ള പെരുമാറ്റവും സംയമനവുമാണ് ആവശ്യം എന്നാണ് ഹംസം എന്ന കഥാപാത്രം നമുക്ക് കാണിച്ചു തരുന്നത്. നളൻ എന്ന കഥാപാത്രവും ഇവിടെ മാതൃക തന്നെയാണ്. കേവലം ഒരു പക്ഷിയോട് പോലും എത്ര എളിമയോടുകൂടിയാണ് ആ ഭരണാധികാരി പെരുമാറുന്നത്. ഹംസം നളനെ വിമർശിച്ചിട്ടും ഹംസത്തിൻ്റെ വാക്കുകളിൽ നിന്നും അതിൻ്റെ മനസ്സ് മനസ്സിലാക്കി നളൻ ആ പക്ഷിയെ വിട്ടയക്കുകയാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക എന്നതാണല്ലോ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം. പാഠഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശ്ലോകം, പദം എന്നീ രണ്ട് വാക്കുകൾ നിങ്ങൾക്കവിടെ കാണാം. ശ്ലോകത്തിൽ കവിവചനവും പദത്തിൽ കഥാപാത്രങ്ങളുടെ വാക്കുകളുമാണ് ഉണ്ടാവുക. ഉണായിവാരുടെ ഭാഷയ്ക്കും ഉണ്ട് പ്രത്യേകതകൾ. സംസ്കൃതത്തിനിടയ്ക്ക് മലയാള പദം വരുന്നതും മലയാളത്തിനിടയ്ക്ക് സംസ്കൃത പദം വരുന്നതും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗം, മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി. ഇതൊരു ലേഖനമാണ്. ഇതെഴുതിയത് നമുക്കേറെ പരിചിതനും നടനും എഴുത്തുകാരനുമായ ശ്രീ പ്രകാശ് രാജാണ്. മകളോടൊപ്പം പച്ചക്കറിക്കടയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം വിവരിച്ചുകൊണ്ടാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകാശ് രാജ എഴുതിയിരിക്കുന്നത്. കടയിൽ ചെന്ന് വൃദ്ധയോട് പച്ചക്കറികളുടെ പേര് ഇംഗ്ലീഷിൽ പറയുന്ന തൻ്റെ മകൾക്ക് മാതൃഭാഷ അറിയുന്നില്ല എന്ന സത്യം അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടാക്കുന്നു. മാതൃഭാഷയുടെ മാധുര്യം മകൾക്കറിയില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉത്കണ്ഠയും കോപവും ഉണ്ടാക്കുന്നതായിട്ട് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാതൃഭാഷകളിൽ തുടങ്ങി മറ്റ് ഭാഷകളിലേക്ക് വ്യാപിപ്പിക്കുന്നതാവണം നമ്മുടെ ഭാഷാ സമീപനം എന്ന് പ്രകാശ് രാജ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. മാതൃഭാഷ സ്വാഭാവികമായി സ്വായത്തമാക്കേണ്ട ഒന്നാണെന്നാണ് ഇതിൽ നിന്നും കുട്ടികൾ തിരിച്ചറിയേണ്ടത്. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എന്നാണ് മാതൃഭാഷാ പഠനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ പല ഭാഷകളും അദ്ദേഹത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്ന് പരാമർശിക്കുന്നുമുണ്ട്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ, എന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന് പറയുന്ന ലേഖകനെ കേൾക്കുമ്പോൾ എത്രത്തോളം അദ്ദേഹം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തന്റെ മാതൃഭാഷയായ കന്നഡ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം തനിക്ക് പഠിക്കാൻ സാധിച്ചത് എന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ഒരു പരിപാടിക്ക് അതിഥിയായി പോയപ്പോൾ ഉണ്ടായ അനുഭവം ഈ ലേഖനത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ചിക്മംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരൻ വളരെ സ്റ്റൈലായി ഇംഗ്ലീഷ് സംസാരിച്ച് കേട്ടപ്പോൾ എന്താ കന്നഡയിൽ സംസാരിക്കാത്തത് എന്ന് പ്രകാശ് രാജ അദ്ദേഹത്തോട് ചോദിച്ചു. സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് കന്നഡ ശരിക്കും അറിയില്ല എന്ന മറുപടി കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്ന അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുകയാണെന്നും മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അവരന്യരല്ലേ എന്നും അദ്ദേഹം വ്യാകുലപ്പെടുന്നു. ഒരു ഭാഷ പഠിക്കുക എന്ന അതിലൂടെ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നതുകൂടിയാണെന്ന് ഈ ലേഖനത്തിൽ അടിവരയിടുന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്കറിയാമായിരുന്നു എന്നതാണ് ലേഖകന്റെ ഭാഷ്യം. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ടെന്നും, പക്ഷേ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ എന്നും, അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ട്. ശ്രീ സുധാകരൻ രാമന്തളിയാണ് പ്രകാശ് രാജിന്റെ ഈ ലേഖനം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ലേഖകന്റെ അഭിപ്രായങ്ങളോടുള്ള കുട്ടികളുടെ പ്രതികരണക്കുറിപ്പും കുട്ടികളിൽ ഉണർത്തുന്ന ചിന്തകളുമെല്ലാം പ്രവർത്തന രൂപത്തിൽ ഈ പാഠഭാഗത്തുണ്ട്. എല്ലാം നിങ്ങൾ ക്ലാസ് മുറിയിൽ ചെയ്യുന്നതായിരിക്കും. എന്തെല്ലാം വെല്ലുവിളികളാണ് മാതൃഭാഷ നേരിടുന്നത് എന്ന് ചിന്തിക്കാനുള്ള അവസരവും ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യ യൂണിറ്റിൻ്റെ ഒരു ഏകദേശ വിശകലനം നമ്മൾ നടത്തിക്കഴിഞ്ഞു. ആദ്യ യൂണിറ്റിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിച്ചിട്ടുണ്ടാവും. കൂടുതൽ ആശയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പഠന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, താരതമ്യക്കുറിപ്പ്, മുഖപ്രസംഗം, ആമുഖക്കുറിപ്പ്, പ്രഭാഷണം, പ്രതികരണക്കുറിപ്പ്, വിശദ

0: വിറ്റകലന കുറിപ്പ് തുടങ്ങിയ വ്യവഹാര രൂപങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയെ സ്നേഹിച്ചും മനസ്സിലാക്കിയും ഭംഗിയായി ഭാഷ കൈകാര്യം ചെയ്ത് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഭാഷയും പഠനവും ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക സെമീന CK. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
7: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
7: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
7: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
0: സംഗീത പരിപാടികൾക്കും തിരുവനന്തപുരം റിലേ.
8: ആകാശവാണി ഇപ്പോൾ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ AR അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. പന്തുവരാളി രാഗത്തിൽ രംഗസ്വാമി നട്ടുവനാർ രചിച്ച ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഇനി ഹമീർ കല്യാണി രാഗത്തിൽ ഗാംഗേയ വസനധര എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി ആദ്യത്താണ്.

അവസാനമായി ധർമ്മപുരി സുബരായർ രചിച്ച സ്മരസുന്ദരാങ്കുനി സരിയൗവരെ എന്നു തുടങ്ങുന്ന കൃതി, രാഗം പരസ്, ആദിതാളം.

അവസാനമായി ധർമ്മപുരി സുബരായർ രചിച്ച സ്മരസുന്ദരാങ്കുനി സരിയൗവരെ എന്നു തുടങ്ങുന്ന കൃതി, രാഗം പരസ്, ആദിതാളം.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വേഷം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു എസ് എ രാജ്കുമാർ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ.

0: കേരസമൃദ്ധി വെളിച്ചെന്ന അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: ശ്രീകുമാരൻ തമ്പിയും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അദ്വൈതം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു എം ജി രാധാകൃഷ്ണൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ജയചന്ദ്രനും ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു ഇളയരാജ.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്ര, അസ്മിന്ത സെൻഗുപ്ത എന്നിവർ ആലപിച്ചത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് DEP ജ്യോതി മിശ്രയുടെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് ചിത്രയും ഫ്രാങ്കോയും പാടിയ ഗാനം. ചിത്രം സൂര്യപുത്രൻ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
0: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0322.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി കേൾക്കാം ലളിതഗാനം. ഓർമ്മിക്കാൻ ഓമനിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു എസ് ജാനകി.